സചിഹ്ന ശരണാഗത പാരിജാത ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. കന്ദർപ്പ ദർപ്പ ഹര സുന്ദര ദിവ്യമൂർത്തേ കാന്താ കുജാം.

ലോക സർവജ്ഞശക്തനഥ വത്സല സർവശേഷിൻ സ്വാമിം സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞ ശക്തനഥ വത്സല

ശ്രീവേങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൗദർശിതൗ സ്വചരണൗ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൗ കര

വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനം പ്രാപ്തോ പരസ്പര തുലാമ തുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാര താരക ദയാർദ്ര ദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണം ശരണം പ്രപദ്യേ.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനു. ഇന്ന് 2026 ഒക്ടോബർ മാസം 14 ബുധനാഴ്ച. കൊലവർഷം 1202, കന്നിമാസം 28 അനീഴം നക്ഷത്രം. ചാൾസ് ഡാർവിൻ പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. ഒരു മണിക്കൂർ നഷ്ടപ്പെടുത്താൻ മടിയില്ലാത്ത ആൾ ജീവിതത്തിന്റെ മൂല്യം തൊട്ടറിഞ്ഞിട്ടില്ല. സമയം എന്തുമാത്രം വിലപ്പെട്ടതാണ് എന്ന് ഓരോ നിമിഷവും നമ്മെ ഓർമ്മിപ്പിക്കുന്ന വരികളാണ് ഇത്. കടന്നു പോകുന്ന ഓരോ സെക്കൻഡും ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഒന്നാണ്. സമയം വെറുതെ പാഴാക്കി കളയാതെ അതിനെ കൃത്യമായി വിനിയോഗിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാനും വളരാനും ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിന് യഥാർത്ഥ അർത്ഥവും മൂല്യവും ഉണ്ടാകുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട്

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഒക്ടോബർ മാസം 14-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയും സാമൂഹിക പരിഷ്കർത്താവുമായ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്റെ ലക്ഷക്കണക്കിന് അനുയായികളോടൊപ്പം നാഗ്പൂരിൽ വച്ച് ഔദ്യോഗികമായി ബുദ്ധമതം സ്വീകരിച്ചത് 1956 ഒക്ടോബർ 14-ാണ്. ദളിത് ജനവിഭാഗങ്ങൾക്ക് സമത്വവും മാനുഷിക മൂല്യങ്ങളും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഈ ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടത്. ഈ ദിനം ദീക്ഷഭൂമി ദിനമല്ലെങ്കിൽ ധർമ്മചക്ര പ്രവർത്തൻ ദിവസമായി ഇന്ത്യയിലുടനീളം ആഘോഷിക്കപ്പെടുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയിലും വ്യവസായ മേഖലകളിലും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, സുരക്ഷ, പ്രകടനം എന്നിവ ഉറപ്പാക്കുന്നതിനായി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ തയ്യാറാക്കുന്ന വിദഗ്ധരുടെ സേവനങ്ങളെ ആദരിക്കുന്നതിനായി എല്ലാ വർഷവും ഒക്ടോബർ 14 ലോക സ്റ്റാൻഡേർഡ്സ് ദിനമായി ആചരിക്കുന്നു. ISO, IEC, ITU തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അമേരിക്കയിലെ ആഫ്രിക്കൻ അമേരിക്കൻ ജനവിഭാഗങ്ങളുടെ സിവിൽ അവകാശങ്ങൾക്കായി അഹിംസാത്മക പോരാട്ടം നയിച്ച പ്രശസ്ത നേതാവ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന് നോബേൽ സമാധാന പുരസ്കാരം ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത് 1964 ഒക്ടോബർ 14-ാണ്. അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നോബേൽ സമാധാന പുരസ്കാര ജേതാവായിരുന്നു അദ്ദേഹം. വർണ്ണവിവേചനത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾക്ക് ഈ പുരസ്കാരം ആഗോള അംഗീകാരം നൽകി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷി സേനയുടെ സുപ്രധാന കമാൻഡറും അമേരിക്കയുടെ 34-ാമത് പ്രസിഡന്റുമായിരുന്ന ഡ്വൈറ്റ് ഡി ഐസൻ ഹോവർ ജനിച്ചത് 1890 ഒക്ടോബർ 14-ാണ്. നാസിയുടെ രൂപീകരണത്തിനും അമേരിക്കയിലെ പ്രശസ്തമായ ഇന്റർസ്റ്റേറ്റ് ഹൈവേ നെറ്റ്വർക്കിന്റെ നിർമ്മാണത്തിനും തുടക്കമിട്ടത് അദ്ദേഹത്തിന്റെ ഭരണകാലത്തായിരുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. നാടൻ പെൺകുടിയായും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായും മലയാളി മനസ്സിലേക്ക് പെയ്തിറങ്ങിയ പ്രിയ നടി, അരങ്ങിലും വെള്ളിത്തിരയിലും ഒരേപോലെ മാസ്മരികത തീർത്ത നൃത്ത നക്ഷത്രം. ഇന്ന് ഒക്ടോബർ 14, പ്രശസ്ത നടിയും നർത്തകിയുമായ നവ്യ നായരുടെ ജന്മദിനം. 1985 ഒക്ടോബർ 14 ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് ധന്യ നായർ എന്ന നവ്യ നായർ ജനിച്ചത്. സ്കൂൾ കലോത്സവ വേദികളിൽ നൃത്തങ്ങളിൽ തിളങ്ങിയ നവ്യ 2001 സിബിമലയിൽ സംവിധാനം ചെയ്ത ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. 2002 പുറത്തിറങ്ങിയ രഞ്ജിത് ചിത്രം നന്ദനം എന്ന സിനിമ നവ്യയുടെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി. അതിലെ ബാലാമണി എന്ന കഥാപാത്രം മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ അവർക്ക് എന്നും ഓർത്തുവെക്കാവുന്ന ഇടം നൽകി. ഈ ചിത്രത്തിലെ അവിസ്മരണീയമായ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നവ്യയെ തേടിയെത്തി. തുടർന്ന് 2005 കണ്ണേ മടങ്ങുക, സൈറ തുടങ്ങിയ ചിത്രങ്ങളിലെ പ്രകടനം പരിഗണിച്ച് വീണ്ടും മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നവ്യയെ തേടിയെത്തി. കല്യാണരാമൻ, ചതിക്കാത്ത ചന്തു, പാണ്ടിപ്പട, വെള്ളിത്തിര തുടങ്ങിയ ഒട്ടനവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ നവ്യ ചെയ്തു. തമിഴ്, കന്നഡ ഭാഷകളിലും തിളങ്ങിയ നവ്യ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരുത്തി എന്ന ചിത്രത്തിലൂടെ അതിശക്തമായ തിരിച്ചുവരവ് നടത്തി. മികച്ചൊരു ഭരതനാട്യം നർത്തകി കൂടിയായ അവർ നിരവധി വേദികളിൽ നൃത്ത പരിപാടികളും അവതരിപ്പിച്ചു വരുന്നു. തന്റെ സ്വാഭാവികമായ അഭിനയം കൊണ്ടും നൃത്ത പാടവം കൊണ്ടും പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി തുടരുന്ന നവ്യ നായർക്ക് ഈ ജന്മദിനവേളയിൽ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നവരാത്രി നാലാം ദിവസം. നവരാത്രി നാലാം ദിവസം ദേവിയെ കുഷ്മാണ്ഡാഭാവത്തിലാണ് ആരാധിക്കുന്നത്. കു എന്നാൽ ചെറിയ, കുറുകിയ എന്നർത്ഥം. ഊഷ്മാവ് എന്നാൽ ഊർജം അഥവാ എനർജി. അണ്ട എന്നാൽ അണ്ടം. പേര് സൂചിപ്പിക്കും പോലെ സൃഷ്ടിയുടെ ഊർജം അണ്ടത്തിൽ സൂക്ഷിച്ചവൾ എന്നർത്ഥം. താത്വികമായി പറഞ്ഞാൽ കുൽസിത പാപകർമ്മങ്ങളുടെ ഫലങ്ങളായ താപത്രയങ്ങളെ ഭക്തവാത്സല്യത്തിനാൽ തന്റെ ഉദരത്തിലേക്ക് ആവാഹിക്കുന്നവൾ എന്നർത്ഥം. അണ്ടരൂപത്തിൽ ഊർജം നിറച്ച്, ഊർജം സംഭരിച്ച് സൃഷ്ടി നടത്തുന്ന ദേവി ഒരു സൗരയൂഥത്തിൽ മാത്രം അധിഷ്ഠിതയല്ല, ഒതുങ്ങുന്നുമില്ല. മറിച്ച് എണ്ണിയാലൊടുങ്ങാത്ത ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിച്ച് അവയുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നവളാണ്. നമ്മുടെ ക്രിയാശക്തിയെ ഉണർത്തുന്നവളാണ്. സൂര്യമണ്ഡലത്തിന്റെ കേന്ദ്രഭാഗത്താണ് ദേവി അധിവസിക്കുന്നത്. സൂര്യന് ഊർജവും പ്രകാശവും നൽകുന്നത് കുഷ്മാണ്ഡാദേവിയാണ്. എട്ട് കൈകളുള്ള ദേവിയെ അഷ്ടഭുജദേവി എന്നും വിളിക്കുന്നു. സിംഹവാഹനയാണ് അമ്മ. കുഷ്മാണ്ഡാദേവിയുടെ നിറം ഓറഞ്ച് എന്നും പറയുന്നുണ്ട്. ചിലയിടങ്ങളിൽ സ്വർണ നിറവും മഞ്ഞ നിറവും എന്നും പറയുന്നു. രോഗപീഠകളിൽ നിന്നും മുക്തി നൽകുന്ന ദേവി കൂടിയാണ് കുഷ്മാണ്ഡ. സൂര്യസമ്പൂർണ കലശം രുധിരപ്ലുതമേവച ദധാനഹസ്തപദ്മാഭ്യാം കുഷ്മാണ്ഡശുഭദസ്തുമേ. കയ്യിൽ താമര ധരിച്ചവളും ആണ് അമ്മ. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രകാശം കുഷ്മാണ്ഡാദേവിയുടേതാണ്. ഒരു കാലത്ത് പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലായിരുന്നു. ദേവിയുടെ പുഞ്ചിരിയിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും

ഊർജദായിനിയാകുന്നതും ദേവിയാണ്. കമണ്ഡലു, അമ്പ്, താമര, അമൃതപാത്രം, ചക്രം, ഗദ, രുദ്രാക്ഷമാല, മുദ്രിക എന്നിവ ഓരോ കയ്യിലും ഏന്തിയിരിക്കുന്നു. നമുക്ക് നവരാത്രി സങ്കല്പത്തിലുള്ള ഈ ഗാനമൊന്ന് കേട്ടാലോ? നാദരൂപിണി ശങ്കരി പാഹിമ പാഹിമ ശ്രുതി മധുരതര

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഗെറ്റ് റിഡ് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സ്ട്രോക്ക്, നീ പെയിൻ, ബാക്ക് പെയിൻ, ഷോൾഡർ പെയിൻ ആൻഡ് വേരിയസ് ജോയിന്റ് റിലേറ്റഡ് ഡിസീസസ് വിതൗട്ട് ദ നീഡ് ഓഫ് സർജറി. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
6: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
5: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
6: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
5: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
6: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
7: നമസ്കാരം. ഇൻഫോ അറ്റ് 7 ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗമായിരിക്കെ അപകടത്തിൽ മരണപ്പെട്ട തരൂർ വാവുള്ളിയപുരം സ്വദേശി ബി ബാബുവിന്റെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി. മരണാനന്തര ധനസഹായ തുകയായ 2 ലക്ഷം രൂപ ബോർഡ് ഡയറക്ടർ കെ സി ജയബാലൻ നോമിനിയും ഭാര്യയുമായ അനിതയുടെ വീട്ടിലെത്തിയാണ് കൈമാറിയത്. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ സേവനങ്ങൾ ഗുണഭോക്താക്കൾക്ക് വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കി. തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും വെൽഫെയർ ഫണ്ട് സർവീസുകളിൽ നേരിട്ട് പോകാതെ തന്നെ സ്മാർട്ട് ഫോൺ വഴി അംശാദായം അടയ്ക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന സേവനങ്ങൾ ആപ്പിലൂടെ ലഭ്യമാകും. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ KMTWWFB എന്ന് ടൈപ്പ് ചെയ്ത് ആപ്പ് ഡൌൺലോഡ് ചെയ്യാം. പെരുമാട്ടി ഗവൺമെന്റ് ITയിലെ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലേക്ക് ഒരു ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിന് കൂടിക്കാഴ്ച 16 October രാവിലെ 11 നടക്കും. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ 2 വർഷത്തെ പരിചയമോ അല്ലെങ്കിൽ NAC NTC യോഗ്യതയും 3 വർഷത്തെ പരിചയമുള്ളവർക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകാം. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാർക്ക് ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് കൂടിക്കാഴ്ച നടത്തും. യോഗ്യത BCOM, ടാലി, കമ്പ്യൂട്ടർ പരിജ്ഞാനം ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയം. സർട്ടിഫിക്കറ്റുകളുടെ അസലും തിരിച്ചറിയൽ രേഖകളും സഹിതം 14 October രാവിലെ 11 ഹാജരാകണം. ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കായിക അധ്യാപകരില്ലാത്ത ജില്ലയിലെ സർക്കാർ ഹൈസ്കൂളുകളിൽ കരാർ അടിസ്ഥാനത്തിൽ കായിക പരിശീലകരെ നിയമിക്കുന്നു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കൂടിക്കാഴ്ച 17 October രാവിലെ 10 ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ നടത്തുമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. ക്ഷീരവികസന വകുപ്പിന് കീഴിൽ മിൽക്ക് ഷെഡ് വികസന പദ്ധതിയിലേക്ക് വനിതാ ക്യാറ്റിൽ കെയർ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി 19 October വരെ നീട്ടി. ജില്ലയിലെ 13 ക്ഷീരവികസന യൂണിറ്റുകളിലാണ് ഒഴിവുകൾ. പ്രതിമാസം 8000 രൂപ ഇൻസെന്റീവ്. യോഗ്യത 10th class, കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭിലഷണീയം. പ്രായപരിധി 18-45 വയസ്സിനും മധ്യേ അപേക്ഷകർ ബന്ധപ്പെട്ട ക്ഷീരവികസന യൂണിറ്റ് പരിധിയിൽ താമസക്കാരാകണം. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ബന്ധപ്പെട്ട ബ്ലോക്ക് തല ക്ഷീരവികസന യൂണിറ്റ് ഓഫീസിൽ അപേക്ഷ ലഭ്യമാക്കണം. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് 17 October രാവിലെ 10 ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കും. പ്രോക്യൂർമെന്റ് ആൻഡ് ഓപ്പറേഷൻസ് കോർഡിനേറ്റർ, സെയിൽസ് ആൻഡ് കോർഡിനേഷൻ എഞ്ചിനീയർ, ഡേറ്റ എൻട്രി അനലിസ്റ്റ്, സെയിൽസ് ഓഫീസർ, സെയിൽസ് മാനേജർ, ബ്രാഞ്ച് മാനേജർ തസ്തികകളിലാണ് ഒഴിവുകൾ. ഡിഗ്രി, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, സപ്ലൈ ചെയിൻ, പ്രോക്യൂർമെന്റ്, ലോജിസ്റ്റിക്സ്, കൊമേഴ്സ് അനുബന്ധ മേഖല, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ ബിരുദം തുടങ്ങിയവയാണ് യോഗ്യതകൾ. എംപ്ലോയബിലിറ്റി സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്കാണ് പങ്കെടുക്കാൻ കഴിയുക. പുതുതായി രജിസ്റ്റർ ചെയ്യാൻ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖയുടെ പകർപ്പും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസായി 300 രൂപയും സഹിതം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ എത്തണം. അസാം കേരളയുടെ ഫൗണ്ടേഷൻ ഇൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കോഴ്സ് ദൈർഘ്യം 150 മണിക്കൂർ. ഓൺലൈൻ രീതിയിലാണ് പരിശീലനം. യോഗ്യത പ്ലസ് ടു. സീറ്റുകൾ പരിമിതം. കൂടുതൽ വിവരങ്ങൾക്കായി 94 95 99 97 21 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജില്ലാ പട്ടികവർഗ വികസന ഓഫീസിൽ അക്രഡിറ്റഡ് എഞ്ചിനീയർ, ഓവർസിയർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തികകളിലെ പരിശീലനത്തിന് പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. അക്രഡിറ്റഡ് എഞ്ചിനീയർ, ഓവർസിയർ യോഗ്യത ബിടെക് സിവിൽ, ഡിപ്ലോമ സിവിൽ അല്ലെങ്കിൽ ഐടിഐ സിവിൽ. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യോഗ്യത ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, ബിഎസ്സി കമ്പ്യൂട്ടർ സയൻസ്, ബിസിഎ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. 2026 ഒക്ടോബറിൽ 21 മുതൽ 45 വയസ്സിന് മധ്യേ പ്രതിമാസം 18,000 രൂപ ഹോണറേറിയം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ. ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഒക്ടോബർ 19 വൈകിട്ട് 5 PM ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ സമർപ്പിക്കണം. പാലക്കാട് ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ഡെന്റൽ ഹൈജീനിസ്റ്റ് തസ്തികയിൽ ഒരു താൽക്കാലിക ഒഴിവ്. യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം. ഡെന്റൽ കൌൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഡെന്റൽ കോളേജിൽ നിന്നുള്ള ഡെന്റൽ ഹൈജീനിസ്റ്റ് കോഴ്സ് വിജയവും സ്റ്റേറ്റ് ഡെന്റൽ കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 18-ന് 41 മധ്യേ. ഒക്ടോബർ 28 അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ ECG ടെക്നീഷ്യൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. ECG ആൻഡ് ഓഡിയോമെട്രിക് ടെക്നോളജിയിൽ VHSE. പ്രായപരിധി 18-ന് 41 മധ്യേ. ഒക്ടോബർ 28 അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പാലക്കാട് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. നാഗലശ്ശേരി ഗവൺമെന്റ് ITയിൽ NCVT പ്രവേശനത്തിനായുള്ള സ്പോട്ട് അഡ്മിഷൻ ഒക്ടോബർ 15 വരെ നടത്തും. ഇൻഫർമേഷൻ ടെക്നോളജി, അഡിറ്റീവ് മാനുഫാക്ചറിംഗ്, 3D പ്രിന്റിംഗ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിംഗ് എന്നിവയാണ് ട്രേഡുകൾ. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഉച്ചയ്ക്ക് 12 PM ഹാജരായി അപേക്ഷ നൽകണം. നവംബർ 2 മുതൽ 5 വരെ ചിറ്റൂരിൽ നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയുടെ ലോഗോ തയ്യാറാക്കുന്നതിന് വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് സൃഷ്ടികൾ ക്ഷണിച്ചു. AI നിർമ്മിത ലോഗോ ആകരുത്. JPG ഫോർമാറ്റിൽ ഒക്ടോബർ 17 വൈകിട്ട് 5 PM DDEPKDK@gmail.com ഇമെയിൽ വിലാസത്തിൽ അയക്കണമെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചു. ഇൻഫോ@7 ഇതോടുകൂടി പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
8: ട്യൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: ട്യൂൺ ഇൻ ടു അഹലി എഫ് എം 90.4. ഇനി അഹലി എഫ് എം പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: അങ്ങനെ വീണ്ടും ഒരു കിഡിലൻ മോർണിംഗ് ആണ് നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കുന്നത്. ഒരു ഫണ്ണി ഒബ്സർവേഷൻ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താ ഞാൻ വിചാരിക്കണേ. ഓഫീസിൽ ഒരാൾ ഡയറ്റ് തുടങ്ങി കഴിയുമ്പോൾ അടുത്ത ദിവസം മുഴുവൻ ഡിപ്പാർട്ട്മെന്റും ചിലപ്പോൾ കുക്കുംബർ തിന്നുന്നുണ്ടാവും അല്ലേ. ഇവിടെ ഓഫീസിൽ ഇപ്പോൾ സുനിലാണ് സാധാരണ കുറച്ചധികം ഡയറ്റൊക്കെ നോക്കുന്ന ആള്. അപ്പോൾ ആളിപ്പോൾ എല്ലാ ദിവസവും കുക്കുംബറൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്കും ഒരു ആഗ്രഹം തോന്നും കുക്കുംബർ തിന്നാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരാൾ ജിമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസിൽ ഡേ വൺ ന്യൂ മീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡയറ്റിനെ കുറിച്ചാണോ പറയാൻ പോണേ. അങ്ങനെയല്ല, ഇന്ന് ഡയറ്റിനെ കുറിച്ചല്ല എനിക്ക് പറയാനുള്ളത്, ശീലങ്ങളെ കുറിച്ചാണ്, പകരുന്ന ശീലങ്ങളെ കുറിച്ച്. നിങ്ങൾ ആരുടെ കൂടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? അവരുടെ എനർജി, അവരുടെ ലാംഗ്വേജ്, അവരുടെ ഹാബിറ്റ്സ് പതിയെ പതിയെ നിങ്ങളുടെ ജീവിതത്തിലേക്കും കയറി വരും. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ നേച്ചറിൽ നടക്കുന്ന പ്രകൃതിയുടെ പ്രതിഭാസമാണ്. ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ആരോടൊപ്പമാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കാരണം ആ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, എന്നിട്ടൊരു ഉത്തരം കിട്ടുമല്ലോ, ആ ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. കാരണം അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പതിയെ നിങ്ങൾ ആരായി മാറുന്നു എന്നതിന്റെ ആദ്യത്തെ ക്ലൂ. നിങ്ങൾ ആരോടൊപ്പം ആയിരിക്കുന്നു, അവരുടെ എനർജി, അവരുടെ ലാംഗ്വേജ്, അവരുടെ ഹാബിറ്റ്സ് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്കും കയറി വരും. ശീലങ്ങൾ പകരുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എഴുത്തോല. കേൾക്കാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇനിയുള്ള അരമണിക്കൂർ സമയം എഴുത്തോലയിൽ നമ്മൾ തകർക്കാൻ പോവാണ്. സ്റ്റേ ട്യൂൺ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകളുടെ കൂടെ 10 മിനിറ്റ് സംസാരിച്ചാൽ മതി, എന്തോ ഒരു ഫ്രഷ്നെസ് നമുക്ക് എവിടെ നിന്നോ കിട്ടും. ഇനി വേറെ ചില ആളുകളുടെ കൂടെ 5 മിനിറ്റ് കഴിഞ്ഞാൽ ജീവിതം തീർന്നുപോയ ഫീലിംഗ് ആയിരിക്കും. ചില ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ജീവിക്കാൻ തോന്നും. ചില ആളുകളുടെ കൂടെ സംസാരിക്കുമ്പോഴത്തേക്കും അപ്പം തന്നെ പോയി മരിച്ചാൽ മതി എന്ന് തോന്നും. ഇത് നടക്കില്ല, അവൻ പറ്റില്ല, ഒന്നിനും ഫ്യൂച്ചർ ഇല്ല, ഇങ്ങനെയൊക്കെ കുറേ നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ എനർജി ഡ്രെയിൻ ആയി പോകും അല്ലേ. ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് കേട്ടുകൊണ്ടിരുന്നാൽ അറിയാതെ നമ്മുടെ ബ്രെയിനും ആ ചാനലിലേക്ക് ട്യൂൺ ചെയ്യപ്പെടും. അതുപോലെ ചില ആളുകളുണ്ട്, പ്രോബ്ലംസ് പറയുന്നതിനേക്കാൾ സൊല്യൂഷൻസിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ, ഗോസിപ്സ് പറയുന്നതിനേക്കാൾ ഐഡിയാസിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ, കംപ്ലയിൻസ് പറയുന്നതിനേക്കാൾ ഡ്രീംസിനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ നിങ്ങൾ കേൾക്കുന്ന സംഭാഷണങ്ങൾ നിങ്ങളുടെ ഇന്നർ വോയിസ് ആകുന്ന സംഭാഷണങ്ങളാണ്. നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾ ആരുടെ കൂടെ ആയിരിക്കുന്നു, അവരുടെ എനർജി, അവരുടെ ഹാബിറ്റ്സ് അതൊക്കെ നിങ്ങളിലേക്കും വരും എന്നുള്ളത് മനസ്സിലാക്കി വേണം നമ്മൾ നമ്മുടെ കൂടെ ആരൊക്കെയാണ്, നിങ്ങളുടെ സർക്കിൾ ആരൊക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കാൻ. എഴുത്തോലിയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. സ്റ്റേ ട്യൂൺഡ്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മനുഷ്യന്മാര് പൊതുവെ മോട്ടിവേഷൻസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെ. ഇപ്പോ പുറമേ ചിലപ്പോ ഇഷ്ടമല്ല ഈ എന്ത് മോട്ടിവേഷൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മോട്ടിവേഷൻ വീഡിയോസ് കാണും, മോട്ടിവേഷണൽ കോഡ്സ് നമ്മൾ സേവ് ചെയ്യും, മോട്ടിവേഷണൽ ബുക്സ് വാങ്ങും, മോട്ടിവേഷണൽ പോഡ്കാസ്റ്റുകൾ കേൾക്കും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നമ്മള് നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ് പലപ്പോഴും മോട്ടിവേഷനേക്കാൾ ശക്തമാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു റൂംമേറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളും നേരത്തെ എഴുന്നേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബുക്സ് വായിക്കുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും ചിലപ്പോ വായന സ്റ്റാർട്ട് ചെയ്യും. ഹാർഡ് വർക്കിംഗ് ആളുകളുടെ കൂടെയാണ് നിങ്ങൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കൺസിസ്റ്റൻസി നിങ്ങളെ മൂവ് ചെയ്യും. നിങ്ങൾ എന്താണോ കാണുന്നത് നിങ്ങൾ അത് ആവാൻ തുടങ്ങും എന്നുള്ളതാണ്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റും നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒന്ന് ക്ലോസ്അപ്പ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യമൊക്കെ കുറേയൊക്കെ സത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതുവരെ ഞാൻ ചോദിച്ചത് ആരെയാണ് കൂടെ വിൽക്കുന്നത് എന്നായിരുന്നു അല്ലെ. ഇനി എനിക്കൊരു റിവേഴ്സ് ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ എഴുത്തോലയിൽ നമ്മൾ അടുത്ത പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. കൂടെ ഞാൻ അഭിരാമി ഉണ്ട് എഴുത്തോലയിൽ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഇതുവരെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ കൂടെ ആരൊക്കെയാണുള്ളത്, അവരുടെ എനർജിയൊക്കെ നമ്മളുടെ ലൈഫിലും സ്വാഭാവികമായിട്ട് കാണും. നമ്മുടെ കൂടെ ബുക്ക് വായിക്കുന്ന ഒരാളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളും ബുക്കൊക്കെ വായിക്കും അല്ലേ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കിപ്പോൾ ഇന്നൊരു മ്യൂസിക് ഡയറക്ടറുടെ പാട്ടുകൾ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളും ആ പാട്ട് കേൾക്കാൻ തുടങ്ങും, സ്വാഭാവികമല്ലേ. അപ്പോൾ ആരെയാണ് നമ്മുടെ കൂടെ ഉള്ളത്, ആരെയാണ് നമ്മുടെ കൂടെ വിൽക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി റിവേഴ്സ് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിങ്ങളൊരു റൂമിൽ കയറുമ്പോൾ ചുറ്റുള്ള ആളുകൾക്ക് എനർജി കൂടുന്നുണ്ടോ, അതോ ടെൻഷനാണോ കൂടുന്നത്? ഒരു ഫ്രണ്ട് പുതിയ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ പറയണേ? ഏയ് ഇതൊന്നും നടക്കില്ല, അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ കൂടെയുണ്ട്, അങ്ങനെയാ പറയുന്ന ആളാണോ? നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആളാണോ? നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റുള്ള ആളുകൾക്ക് താല്പര്യമുണ്ടോ? ജെനുവിൻ ആയിട്ട് കോംപ്ലിമെന്റ് പറയുന്ന ആളായിരിക്കണം, നല്ലവണ്ണം എൻകറേജ് ചെയ്യുന്ന ആളായിരിക്കണം, നിനക്ക് പറ്റും എന്ന് നിങ്ങളോട് പറയുന്ന ആളായിരിക്കണം നമ്മുടെ ചുറ്റും വേണ്ടത് എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ഒരാളാണോ നിങ്ങൾ? നിങ്ങൾ ജെനുവിൻ ആയിട്ട് കോംപ്ലിമെന്റ് പറയുന്നുണ്ടോ? ജെനുവിൻലി എൻകറേജ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കുറച്ചുകൂടെ ലൈഫ് ഒന്ന് മൂവ് ആവാൻ നിങ്ങൾ സഹായിക്കുന്നുണ്ടോ? വെറുതെ ഒന്ന് ഫോൺ എടുത്ത് കോണ്ടാക്ട്സ് ഒന്ന് തുറന്നു നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നല്ല എനർജി തരുന്ന ആളുകളുടെ പേരുകൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും അല്ലേ. ഒരാളുടെ കോള് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമോ ഇത് സൂപ്പർ ആയിരിക്കും, ഇന്നത്തെ ദിവസം സൂപ്പർ ആകും, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മൾ നേരെ വിളിക്കുന്ന ആളുകളുണ്ടാവും. അയാൾ വലിയ സെലിബ്രിറ്റി ഒന്നും ആവണ്ട, റിച്ച് ആവണ്ട, പെർഫെക്റ്റ് ആവണ്ട, പക്ഷേ ആ മനുഷ്യന്റെ കൂടെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ വേർഷൻ ആവുമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അപ്പോൾ അങ്ങനെയൊരു മനുഷ്യനായിരിക്കാനും അങ്ങനെയുള്ള മനുഷ്യരെ കൂടെ നിർത്താനും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ലൈഫിൽ നമ്മൾ വളരുന്നത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള ഗോൾസ് കൊണ്ട് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യർ കൊണ്ടുകൂടിയാണ്. സോ ഇന്നത്തെ അവസാനത്തെ തോട്ട്, നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് നിങ്ങളുടെ ടാലന്റ് മാത്രമല്ല, ദിവസവും നിങ്ങൾ സമയം ചെലവഴിക്കുന്ന ആളുകളും കൂടെ അതിൻ്റെ ഒരു ഫാക്ടറാണ്. സോ ചൂസ് യുവർ സർക്കിൾ വിത്ത് വെരി വെരി വെരി ഹൈ കെയർ ആൻഡ് ഈവൻ ബെറ്റർ ബി ദ റീസൺ സംവൺ എൽസ് ബിക്കംസ് ബെറ്റർ. നിങ്ങളെ ആളുകൾ അതുപോലെ ചൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ചേക്ക്. എഴുത്തോല ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട്

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் since 1962.
1: ഈ ചൂട് കാലത്ത് ഒരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എ സി ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

ഞാൻ ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരട്ടെ. അതിപ്പോൾ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ വൈകിയതായിരിക്കാം. ഈ കന്നിമാസം, ഇപ്പോൾ കന്നിമാസമാണല്ലോ, ചിങ്ങമാസം കഴിഞ്ഞ് കന്നിമാസത്തിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ കന്നിമാസം തീരാനൊക്കെ ആയിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ കന്നിമാസത്തെ തമിഴിൽ പുരട്ടാസി മാസം എന്നാണ് പറയുക, അല്ലെങ്കിൽ പുരട്ടാസി എന്നാണ് തമിഴിൽ പറയുക എന്നാണ് ഈ അടുത്ത കാലത്ത് അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാനത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പുരട്ടാസി മാസത്തിൽ നോൺ വെജ് കഴിക്കില്ല, തമിഴ്നാട്ടിൽ തമിഴ് റീലിലാണ് ഇങ്ങനെ ഞാൻ കണ്ടത്, പുരട്ടാസി മാസത്തിൽ നോൺ വെജ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കഴിക്കാറില്ല എന്നുള്ള ഇങ്ങനെ കൺട്രോൾസൊക്കെ, നോൺ വെജിന് കൺട്രോൾസൊക്കെ വെക്കുന്ന ഒരു മാസമാണ് പുരട്ടാസി മാസം എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയത് ഞാൻ ഈ അടുത്ത കാലത്തായിരുന്നു. ഈ പുരട്ടാസി എന്ന ആ ഒരു പേര് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, ഈ കന്നി എന്ന വാക്കിനേക്കാളും എനിക്ക് പുരട്ടാസി എന്ന ആ ഒരു വേർഡ്, ആ ഒരു സ്ലാങ്, അല്ലെങ്കിൽ സ്ലാങ് ലാംഗ്വേജ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തമിഴ് മക്കൾ അങ്ങനെയാണ് കന്നിമാസത്തെ വിളിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. എന്തോ ഒരു പേരൊരു ഭംഗിയുണ്ട്, എന്തോ ഒരു തനിമ ഫീൽ ചെയ്തു കേട്ടോ ഈ പുരട്ടാസി എന്നൊരു വാക്ക് കേട്ടപ്പോൾ. അതങ്ങനെയാണ് നമ്മളിൽ പല ആൾക്കാരും ചില മാസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഈ നോൺ വെജ് കഴിക്കുന്നതിൽ കൺട്രോൾസ് വയ്ക്കാറുണ്ട് അല്ലേ. ചിലരാണെങ്കിൽ ചില മാസങ്ങളിൽ നോൺ വെജ് കഴിക്കാറില്ല, ചിലരാണെങ്കിൽ ചില ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കാറില്ല. ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ രാവിലെ നേരങ്ങളിൽ നോൺ വെജ് ഒഴിവാക്കാറാണ് പതിവ്. ചിലപ്പോൾ അത് എൻ്റെ വയറിന് പിടിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ചില പണി കിട്ടുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്നത്, അങ്ങനെ ഒരു ശീലം വളർത്തിയെടുത്തത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മളിൽ പലരും പലതരത്തിൽ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ്. ചിലർ ഈ ഫിഷ് കറി കഴിക്കില്ല, ഫിഷ് ഫ്രൈ കഴിക്കും. ചിലരാണെങ്കിൽ ചിക്കൻ ഫ്രൈ കഴിക്കില്ല, ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ ഓരോ തരത്തിൽ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണ്. ചിലരാണെങ്കിൽ ബാക്കി നോൺ വെജ് ഒന്നും കഴിക്കില്ല, ഫിഷ് മീറ്റ് ഒന്നും കഴിക്കില്ല, പക്ഷേ എഗ്ഗ് എനിക്കിഷ്ടമാണ്, പ്രോട്ടീൻ എനിക്ക് വേണം, അതുകൊണ്ട് ഞാൻ എഗ്ഗ് മാത്രം കഴിക്കാറുണ്ട് എന്ന് പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. പല തരത്തിൽ നോൺ വെജ് കഴിക്കുന്ന ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് പല പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഏത് രീതിയിലാണ് നോൺ വെജ് കഴിക്കാറുള്ളത്? നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ഒരാളാണോ? നോൺ വെജ് കഴിക്കാത്ത ആളാണെങ്കിൽ എപ്പോഴാണ് നോൺ വെജ് കഴിക്കുന്നത് നിങ്ങൾ നിർത്തിയിരിക്കുന്നത്? അതുപോലെ തന്നെ എന്തൊക്കെ നോൺ വെജാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ മെയിനായിട്ട് ഉണ്ടാവുക? അതുപോലെ ഏതൊക്കെ സമയങ്ങളിൽ ഈ ഒരു നോൺ വെജ് കഴിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കാറുണ്ട് എന്നുള്ള ഒരു നോൺ വെജ് ഡയറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ അഹല്യ വിഷയത്തിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമസ്കാരം, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം അഹല്യ വിഷയത്തിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇനി കുറച്ചു നേരം ഇവിടെ കാണും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും, ഒപ്പം തന്നെ വിശേഷങ്ങൾ പറയാനും, നല്ല കുറെ പാട്ടുകൾ വെച്ച് തരാനും, പിന്നെ ഈ ഒരു നോൺ വെജ് ഡയറ്റിനെ കുറിച്ച് പങ്കുവെക്കാനുമായിട്ട്. ഈ ഒരു പുരട്ടാസി മാസത്തിൽ നോൺ വെജ് കഴിക്കില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഞാൻ വന്നത്. ഈ പുരട്ടാസി മാസത്തിൽ എന്തുകൊണ്ട് നോൺ വെജ് കഴിക്കില്ല എന്നുള്ള ഒരു അറിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ, തമിഴ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു അറിവുണ്ടെങ്കിൽ അതുകൂടെ ഷെയർ ചെയ്യാം. നമ്മൾ അറിവുകൾ പകർന്നു കൊടുത്തും കേട്ടും അറിഞ്ഞും പങ്കുവെച്ചും മനസ്സിലാക്കിയിട്ടല്ലേ മുന്നോട്ട് പോകേണ്ടത് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ ഒരു അഹല്യ വിശ്വാസം കഴിയുന്ന സമയത്ത് ഒരു കുഞ്ഞു കാര്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പഠിക്കണം, നിങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടുകൂടെയാണ് നമ്മൾ ഈ അഹല്യ വിശ്വാസത്തിൻ്റെ ഫോമാറ്റൊക്കെ ഈ ഇടയ്ക്ക് ഒന്ന് മാറ്റിയത് കേട്ടോ. ഒരുപാട് വെറുതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ലൂസ് ടോക്ക് അല്ലാതെ എന്തെങ്കിലുമൊക്കെ അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക, നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ള ലക്ഷ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പുരട്ടാസി മാസത്തിൽ എന്തുകൊണ്ട് നോൺ വെജ് കഴിക്കാറില്ല തമിഴ് മക്കൾ എന്നുള്ളത് അറിയുമെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ എനിക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ കൂടെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാം, വിളിക്കണം. നമ്പർ 8 1 5 0 9 0 0 ആണ്. 82 81 50 90 00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സപ്പ് നമ്പറും. വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, വിശേഷങ്ങളൊക്കെ പറയാം, ആശംസകളൊക്കെ അറിയിക്കാം. സമയം 8 മണി കഴിഞ്ഞ് 6 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ, കുറെ പേര് വിളിച്ചോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ ഒരു 9 മണി കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. എല്ലാവരും മെസ്സേജ് അയക്കട്ടെ, എന്റെ മെസ്സേജ് അവസാനം വായിച്ചാൽ മതി എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വളരെ പെട്ടെന്ന് മെസ്സേജ് അയക്കുക. പലരും മെസ്സേജ് അയക്കുന്നത് നമ്മൾ പ്രോഗ്രാമൊക്കെ വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞ് പോയിട്ടാണ്. അപ്പോൾ അത് കാണുമ്പോൾ കുറച്ച് വിഷമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെസ്സേജ് അയക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ആദ്യത്തെ മനോഹരമായ പാട്ടിലേക്ക് പോവാണ്. നല്ലൊരു പാട്ട് നിങ്ങൾക്കായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഒക്ടോബർ മാസം 14-ാം തീയതിയാണ്, വെനസ്ഡേ ആണ്. പല സ്കൂളുകളിലും യൂണിഫോം മാറുന്നൊരു ഡേ ആണ്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കളർ ഡ്രസ്സ് ഇടാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഈ ഒരു വെനസ്ഡേ എന്ന് പറയുന്നത്.
ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരു യൂണിഫോം ആയിരിക്കും. ഇപ്പോൾ തിങ്കൾ ചൊവ്വ അല്ലെങ്കിൽ വ്യാഴം വെള്ളി ശനി ഈ ദിവസങ്ങളിൽ ഇടുന്ന യൂണിഫോം ആയിരിക്കില്ല ബുധനാഴ്ച ഇടുക. ബുധനാഴ്ച മാത്രം ഒരു വ്യത്യാസം ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്നും അറിയില്ല. അതും അറിയെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പൊ സമയം 8 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്. എൻജോയ് ചെയ്യാം.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: Your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
7: 8 മണി കഴിഞ്ഞ് 17 മിനിറ്റാണ് സമയം. അഹല്യ വിഷസ് ആണ്. സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇന്നത്തെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ.
8: ഹലോ, ഗുഡ് മോർണിംഗ്.
7: വെരി വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
8: ഒറ്റപ്പാലത്ത് ശില്പയാണ്.
7: എന്താണ് ഒറ്റപ്പാലത്ത് വിശേഷം?
8: ഒറ്റപ്പാലത്ത് അടിപൊളിയായിട്ട് പോണോ?
7: അടിപൊളിയായിട്ട് പോകുന്നു. ഇന്ന് വർക്കിംഗ് ഡേ അല്ലേ? വർക്കിംഗ് ഡേ ആണ്. ഓക്കെ, അതിന്റെ തിരക്കൊക്കെ ഉണ്ടോ? പുരട്ടാസി മാസത്തെ കുറിച്ച് ശില്പിക്ക് വലിയ
8: പിടിയുണ്ടായിരുന്നു.
7: ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? എനിക്ക് വയ്യ. ഞാനും ഈ മാസമാണ് ആദ്യമായിട്ട് കേട്ടത് ഈ പുരട്ടാസി എന്ന ആ ഒരു വേർഡ്.
8: ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കഴിക്കില്ല എന്നുള്ള സംഭവം എനിക്കറിയില്ല.
7: അതും എനിക്ക് പുതിയ അറിവായിരുന്നു. ഈ തമിഴ് റീൽസിലൂടെയാണ് ഞാനും അറിഞ്ഞത് പുരട്ടാസി മാസത്തിൽ നോൺ വെജ് കഴിക്കില്ല എന്നുള്ളൊരു കാര്യം.
8: കർക്കിടക മാസത്തിലാണല്ലോ നമ്മള്, നമ്മുടെ ഒരു ഇതില് കർക്കിടക മാസത്തില്.

0: പിന്നെ മീനല്ല, അതൊന്നും കഴിക്കില്ല.
1: മീൻ ഇഷ്ടമല്ല.
0: മീന്, ആ മീനില് ഉണക്കസ്രാവ് മാത്രം കഴിക്കും.
1: ഉണക്കസ്രാവിനേക്കാളും എന്തുകൊണ്ട് നല്ലതാണ് ഈ പച്ചമീനൊക്കെ?
0: അല്ല, ബാക്കിയുള്ള ഒരു മീനും ഞാൻ കഴിക്കില്ല, അത് മാത്രമേ കഴിക്കുള്ളൂ.
1: ശരി.
0: പിന്നെ ചിക്കനൊക്കെ ഇപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് വർഷമായിട്ട് ജസ്റ്റ് വറുത്തത് മാത്രം കഴിക്കും, വളരെ ചെറുതായിട്ട് വറുത്തെടുക്കണത്
1: മാത്രം. അൺഹെൽത്തി ആയത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ,
0: അത് മാത്രമേ ഉള്ളൂ, ഇത്രേ കഴിക്കുള്ളൂ, വേറൊന്നും കഴിക്കില്ല.
1: എന്താണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് മാത്രം കഴിക്കാനായിട്ടുള്ള ഒരു കാരണം?
0: അത് അല്ല, ഞാൻ ചിക്കനെ കഴിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ എഴുത്തമ്മയുടെ അമ്മ, അവരിങ്ങനെ ജസ്റ്റ് ഇത് കഴിച്ചു നോക്കി നോക്കൂ, ഇത് സ്രാവിന്റെ പോലെയാണ്, സ്രാവ് കഴിക്കുന്ന ആളാണെന്ന് അറിയാം. അപ്പൊ അങ്ങനെ കഴിച്ചു നോക്കി നോക്കൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയത്. അപ്പൊ ഒരു രണ്ടു മൂന്ന് കഷ്ണങ്ങൾ ഇങ്ങനെ എടുത്ത് കഴിച്ചു.
1: അല്ല, ഈ സ്രാവിനോട്, ഇത്രയും വലിയ സ്രാവിനോട് എന്താണ് ഇത്ര അധികം ഇഷ്ടം?
0: അത് എനിക്കറിയില്ല, അത് ചെറുപ്പം മുതലേ കഴിക്കാറുണ്ട്. ബാക്കി ഒരു മീനും ഞാൻ കഴിക്കാറില്ല
1: അല്ലേ. ഓക്കെ, കുറച്ചൊക്കെ നോൺ വെജ് ഒക്കെ കഴിക്കാം, മീനൊക്കെ കഴിക്കാം കേട്ടോ, നല്ലതാണ്.
0: നല്ലതാണ്, പക്ഷെ എനിക്ക് അങ്ങോട്ട് പിടിക്കില്ല.
1: ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അല്ലെ, അത് മാറ്റാൻ പറ്റില്ലല്ലോ.
0: അതെ, ചെറുപ്പം മുതലേ അങ്ങനെയാണ്, അത് ഇപ്പോഴൊന്നായതൊന്നല്ല, പണ്ട് മുതലേ
1: പണ്ട് മുതലേ അങ്ങനെയാണ്. ഓക്കെ ആവട്ടെ. അപ്പൊ ഈ ഫുഡ് കുക്ക് ചെയ്യാറുണ്ടോ, ചിക്കൻ മീനൊക്കെ കുക്ക് ചെയ്യാറുണ്ടോ?
0: മീൻ കറി വെക്കാറുണ്ട്, ചിക്കൻ ഇതുവരെ ട്രൈ ചെയ്തോട്ടില്ല. വറുത്തിട്ടുണ്ട്,
1: കറി വെച്ചിട്ടില്ല അല്ലേ.
0: കറി വെച്ചിട്ടില്ല.
1: ഓക്കെ, കൊള്ളാം. അപ്പൊ
0: നന്നാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും, അതൊക്കെ ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ
1: കറി വെച്ചിട്ടില്ല. ഓക്കെ, അത് വലിയ ബുദ്ധിമുട്ടാവും അല്ലേ വീട്ടില് ചിക്കൻ കറി വെക്കുന്ന ദിവസമൊക്കെ?
0: അല്ല, എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വന്നില്ല, ഞാൻ കഴിക്കില്ല എന്നുള്ളൂ, ബാക്കി എല്ലാരും കഴിക്കും, ഞാൻ മാത്രമേ ആ കുടുംബത്തിൽ കഴിക്കാത്തുള്ളൂ, ബാക്കി എല്ലാരും നന്നായി കഴിക്കുന്ന ആൾക്കാരാണ്.
1: ഓക്കെ, അടിപൊളി. അപ്പൊ ശില്പ, ഇത് ആർക്കാണ് വിശ്വസ് അറിയിക്കാനുള്ളത്?
0: ഇന്ന് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും, ചങ്ങാതി കൂട്ടത്തിലെ എല്ലാവർക്കും, പിന്നെ ഹാലിയ ടീമിലെ അവിടുത്തെ എല്ലാവർക്കും, പിന്നെ സ്പെഷ്യൽ ഡേയ്സ് ആരെങ്കിലും ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു അടിപൊളി
1: ശില്പയ്ക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും വിളിക്കണേ. വിളിച്ചത് ശില്പയായിരുന്നു. അപ്പൊ വല്ലാത്തൊരു നോൺ വെജ് ഡയറ്റാണ് ശില്പയുടേത്. ഇതുപോലെ വെറൈറ്റി നോൺ വെജ് ഡയറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. വിളിക്കണം, നമ്പർ 8281500 ആണ്. അപ്പൊ നമ്മളെ ഈ കടയിലൊക്കെ പോയിട്ട് ഇപ്പൊ എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം പറയാറുണ്ട്, ഈ ക്വാളിറ്റി ഉണ്ടോ സാധനത്തിന്, ഇത് ക്വാളിറ്റി ഉള്ള സാധനമാണോ, നീണ്ടു നിൽക്കുന്ന സാധനമാണോ, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണല്ലേ. ഇപ്പൊ എന്ത് നമ്മളൊരു ഫുഡ് പോയി കഴിക്കുമ്പോൾ, ഹോട്ടലിൽ പോയിട്ട് ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിലും ഇത് ക്വാളിറ്റി ഉള്ള ഫുഡാണോ, ക്വാളിറ്റി ഉണ്ടോ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ ആണ് കേട്ടോ. വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ എന്ന് പറയുമ്പോൾ ഒരു നിലവാരമുണ്ടല്ലോ, ഏത് പ്രോഡക്റ്റ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഒരു നിലവാരം എന്നൊരു കാര്യമുണ്ടല്ലോ, ഒരു ഗുണനിലവാരം എന്നൊരു പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഒരു സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമല്ലോ, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടോ ഈ ഒരു പ്രോഡക്റ്റ്, അങ്ങനെ നമ്മൾ പറയാറില്ല. അപ്പൊ അങ്ങനെ ആ ഒരു നിലവാരം ഉറപ്പുവരുത്തുന്നതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് വേൾഡ് സ്റ്റാൻഡേർഡ്സ് ഡേ. ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു ദിവസം കൂടി ഉണ്ട്, അത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് ഈ മധുരപ്രിയവർക്കൊക്കെ വളരെയധികം ഇഷ്ടമുള്ളൊരു ഡേ ആണ് ഇന്ന്. നാഷണൽ ഡെസേർട്ട് ഡേ ആണ്. ഈ മധുരം ഇഷ്ടമല്ലാത്തവരായിട്ട് വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴാണ് ഈ ഡയറ്റിന്റെ പേരിലൊക്കെ ഈ മധുരം കഴിക്കാതൊക്കെ ഇരിക്കുന്നത്. മധുരം വേണ്ട, ഞാൻ ഷുഗർ ഡയറ്റാണെന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, മധുരം മാറ്റിവെക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ മധുരപ്രിയർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു ഡേ ആണ് നാഷണൽ ഡെസേർട്ട് ഡേ. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ്, ഐസ്ക്രീം എല്ലാം ഉൾപ്പെടുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ഒരു ഒക്ടോബർ മാസം 14 എന്ന് പറയുന്നത്. അപ്പോൾ സമയം 8 കഴിഞ്ഞ് 22 ആയിരിക്കുന്നു. പത്രങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. പത്രങ്ങളിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, വയോജനങ്ങൾ ഒറ്റയ്ക്കാകില്ല, ബില്ല് അവതരിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത അങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. വയോജനങ്ങൾ ഒറ്റയ്ക്കാകില്ല എന്നും എല്ലാവരും ഒപ്പമുണ്ട് എന്നും പ്രഖ്യാപിച്ച് മുതിർന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുന്ന നിയമനിർമ്മാണത്തിനുള്ള ബിൽ നിയമസഭയിലെത്തി. മുതിർന്നവരെ നടതള്ളുന്നവർക്ക് തടവും പിഴയും ഉറപ്പാക്കുന്ന മുതിർന്ന പൌരന്മാരുടെ ബില്ലിൽ നിർദ്ദേശങ്ങളുമായി അംഗങ്ങൾ സർക്കാരിനെ പിന്തുണച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. മനോഹര ചരിത്ര പിറവിയെന്ന് ഭരണപക്ഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. തീർച്ചയായിട്ടും വളരെ നല്ലതാണ് കേട്ടോ. ഒരു പ്രായം കഴിയുമ്പോൾ ഈ മുതിർന്ന പൗരന്മാരെയൊക്കെ അങ്ങ്, മുതിർന്ന പൗരന്മാർ മീൻസ് അവരുടെ സ്വത്തെല്ലാം കൈക്കലാക്കിയതിന് ശേഷം ഇറക്കിവിടുന്ന, തെരുവിലേക്ക് തള്ളിവിടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എതിരെയുള്ള ഒരു നിയമമാണ്. അങ്ങനെ മുതിർന്ന പൗരന്മാരിനെ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. അങ്ങനെ മുതിർന്ന പൗരന്മാരെ ഒറ്റയ്ക്കാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തടവും പിഴയും കിട്ടുന്ന ഒരു നിയമമാണ്, ബില്ലാണ് പാസ്സാക്കിയിരിക്കുന്ന നിയമസഭ. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,

0: നമസ്കാരം അനിയ.
1: നമസ്കാരം.
0: പഴയ അഖില റേഡിയോ അല്ലാതെ പോയല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്.
1: ആണോ?
0: എപ്പ വിളിച്ചാലും എടുക്കുന്നത്. 8 to 8:30 വരെ കോൾ എടുത്തിട്ടുണ്ടായിരുന്നു. 8 മണി ഒരു കോൾ കഴിഞ്ഞ 10 പാട്ട് വെക്കുന്ന പോലെ ഉണ്ടല്ലോ.
1: ഒത്തിരി
0: എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. പരിഗണിക്കാ പറയണം, അത് പരിഗണിക്കുക തന്നെ വേണം.
1: പരിഗണിക്കുക തന്നെ വേണം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ ഇന്റേണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
0: മനസ്സിലായി?
1: ഈ ആവർത്തിച്ചുള്ള കോൾസ് ഒരുപാട് പേര് ഇങ്ങനെ പരാതി പറയുന്നുണ്ട്. ആവർത്തിച്ചുള്ള കോൾസ്
0: ഞാൻ പറയട്ടെ, പല റേഡിയോകളും ഞാൻ കേട്ടിട്ടില്ല, പല ആൾക്കാരും പറയുന്നതാണ്. ഈ ഒരാഴ്ച കഴിയുന്നത് വരെ അത് നിർത്തിവെക്കാനുള്ള സംവിധാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സത്യം പറയാ, പഴയ അഹല്യ വിഷസ് കേൾക്കാനുള്ള ഒരു രസം ഇല്ലാതെ പോയി. സത്യമാണ്, ആവർത്തിച്ച് വരുന്ന
1: ആവർത്തിച്ചുള്ള കോൾസ് എന്നുള്ള കംപ്ലൈന്റ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു മാറ്റം അവതരിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഈ സ്ഥിരം കേൾക്കുന്ന ആളുകളെ നമുക്കൊന്ന് മാറ്റി കേൾക്കാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് കേട്ടോ.
0: എനിക്ക് ഫുള്ള് മനസ്സിലായി മോനെ. എന്നാല് എനിക്കെന്താ അറിയാ, ഫീലിംഗ് പഴയ ആ ഒരു ഇത് എല്ലാവരും പറയുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. പിന്നെ എല്ലാവരും വിചാരിക്കണം നമ്മൾ മാത്രമല്ലല്ലോ മോനെ. കുറ്റം അല്ല ഇത് പറയ, തെറ്റ് പറയുന്നതല്ല. എന്റെ വിഷമം ഞാൻ പറഞ്ഞു. പഴയ അഖില്യ
1: പിന്നെ കാലാന്തരത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലോ അല്ലേ, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ ശാന്തി ചേച്ചി പറയൂ, എന്താണ് പുരട്ടാസി മാസത്തെ കുറിച്ച് പറയാനുള്ളത്?
0: പുരട്ടാസി മാസം പറയുമ്പോ തമിഴ്നാട്ടില് നമ്മുടെ ഈ മാലയിടുമ്പോ വൃശ്ചികം ധനു മാലയിടുമ്പുള്ള വ്രതം ഇല്ലേ, അതുപോലെയാണ് അവർക്ക്. അവിടെ മാലയൊന്നും ഇടില്ല, പക്ഷെ ചെട്ടിയാര് നായക്കന്മാര് അവരൊക്കെ എന്ത് ചെയ്യും വെച്ചാല് പുരട്ടാശി ശനിയാഴ്ച കൊറേ ഈ എന്താ പുളിസാദം മറ്റേ സാധനങ്ങളൊക്കെ വെച്ച് പെരുമാള് പറയുമ്പോ തിരുപ്പതി അവർക്ക് സമർപ്പിച്ചിട്ട് കഴിക്കുള്ളൂ. വ്രതമാണ് അവർക്ക്,
1: വ്രതമുള്ള മാസമാണ് അല്ലേ.
0: അതെ, അത് കാരണം അവര് നോൺ വെജ് കഴിക്കുകയില്ല.
1: നോൺ വെജ് കഴിക്കുകയല്ല, അതാണ് അതിന്റെ പ്രത്യേകത.
0: അതെ, പുരട്ടാശി ശനി പറയുമ്പോ നമ്മുടെ ഈ കർക്കിടകം വെള്ളി കേട്ടിട്ടില്ലേ, എല്ലാ അമ്പലത്തിലും നമുക്ക് നല്ല തിരക്കാവില്ല.
1: അതുപോലെയാണ്
0: അവരുടെ പുരട്ടാശി
1: പുരട്ടാശി മാസം എന്ന് പറയുന്നത്.
0: തിരുപ്പതിയിലൊന്നും കാലു കുത്താൻ പറ്റില്ല, പെരുമാളെ
1: നല്ല തിരക്കായിരിക്കും അല്ലെ, ക്ഷേത്രങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും.
0: അതെ, ഓക്കെ. പ്രത്യേകിച്ച് ഈ വിഷ്ണു ക്ഷേത്രങ്ങളിൽ തമിഴ്നാട്ടിൽ അവര് പോയി, അത് പൂജ കഴിഞ്ഞ് പോയി അമ്പലങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം. അത് കാരണം വ്രതം പറയുമ്പോ നോൺ വെജ് എടുക്കില്ല,
1: നോൺ വെജ് കഴിക്കില്ല. ഓക്കെ, അതാണ് അതിന്റെ അവരുടെ ഐതിഹ്യം. ഓക്കെ,
0: അതെ, കുറെ കാലങ്ങളായി അത് അങ്ങനെയാണ്.
1: ഓക്കെ, ഞാൻ അറിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. ശാന്തി ചേച്ചിയുടെ നോൺ വെജ് ഡയറ്റ് എങ്ങനെയാണ്? നോൺ വെജ് കഴിക്കാറുണ്ടോ?
0: നോൺ വെജ് ഇപ്പൊ കൊറേ ആയിട്ട് എല്ലും പല്ലൊക്കെ പോയത് കാരണം പിള്ളേര് പിടിച്ചിട്ട് മുട്ട കഴിക്കണം, അത് കഴിക്കണം, നിർബന്ധിച്ച് കഴിപ്പിക്കലാണ്.
1: ഓക്കെ, മുട്ട മാത്രമേ ഉള്ളൂ.
0: മുട്ട പോലെ ചിക്കനും കൊറേ ഇഷ്ടപ്പെടുമ്പോ 1 piece or 2 pieces വെച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെന്താന്നറിയില്ല, ഈ 19 വയസ്സ് കഴിയുമ്പോ മോനെ നോൺ വെജിറ്റേറിയൻ വേണ്ട, വെജിറ്റേറിയനിലേക്ക് മാറാന്നുള്ള ആ ഒരു ചിന്ത ഓട്ടോമാറ്റിക്കായി വരും.
1: കാരണം
0: മോനെ അത് ആരോഗ്യം നമ്മള്
1: സംരക്ഷിക്കുന്നത് ആരോഗ്യം നഷ്ടപ്പെടുന്നു
0: അല്ല, അതല്ല നഷ്ടപ്പെടില്ല, ഡൈജഷൻ പവർ
1: പറഞ്ഞ
0: അത് കഴിക്കുമ്പോണ്ടല്ലോ പാമ്പ് ഇരവിഴുങ്ങിയ പോലെ രാത്രി വരെ വിശപ്പുണ്ടാവും.
1: പക്ഷേ നോൺ വെജിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾക്ക് കിട്ടണല്ലോ.
0: ആ അതൊക്കെ കിട്ടണം, പക്ഷെ ഞാൻ എന്ത് ചെയ്യും പറഞ്ഞ, ഈ പറഞ്ഞ പോലെ
1: കുറച്ച് കഴിക്കും. ഓക്കെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ.
0: ഇല്ല, അങ്ങനെ പോകുന്നുണ്ട്. രാത്രി പിന്നെ അധികവും അവോയ്ഡ് ചെയ്യും. പ്രത്യേകിച്ച് പകല് കഴിച്ചാൽ തന്നെ മോനെ ഈ ഇരവിഴുങ്ങിയ പോലെ കമ്പന്ന് കിടക്കും. രാത്രി 8 മണിയായാലും വിശപ്പുണ്ടാവില്ല,
1: വിശപ്പുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നോൺ വെജ് പരമാവധി ഒഴിവാക്കിയിരിക്കുകയാണ്.
0: നമ്മള് കൊറേ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കേണ്ടത്
1: തീർച്ചയായിട്ടും വേണം.
0: എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വലിച്ചു വാരി കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ നടക്കാൻ പറ്റില്ല.
1: അതെ അതെ. ഓക്കെ, അപ്പൊ ചേച്ചി ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
0: എല്ലാവർക്കും മോനെ, സ്പെഷ്യൽ സുനിൽ, ഈ ഒരു വിഷയം കൊണ്ടുവന്ന്
1: ഒരുപാട് സന്തോഷം.
0: അറിവ് കിട്ടും പറഞ്ഞ് വിളിച്ചതാണ്, വിഷയം കൊണ്ടുവന്നതാണല്ലോ.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ശാന്തി ചേച്ചിയായിരുന്നു. ശാന്തി ചേച്ചിക്കും ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത മനോഹരമായ പാട്ട് വരുന്നു. എൻജോയ് ചെയ്യുന്നു.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: നല്ലൊരു തമിഴ് ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിഷസ് ആണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
3: ഹലോ, നമസ്കാരം മോനെ.
2: അജിത് ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ?
3: സുഖമായിരിക്കുന്നു. എന്തായാലും നല്ല പാട്ടൊക്കെ കേട്ട ഇങ്ങനെ
2: ചില്ലായിട്ടിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ അജിത ചേച്ചി, എന്താണ് പുരട്ടാസ് എന്ന ആ ഒരു വാക്ക് ഈ അടുത്ത് കേട്ടിട്ടുണ്ടോ? നേരത്തെ അറിയുമോ?
3: ഞാനിത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷെ നമ്മൾ പുരട്ടാസ് തമിഴ്
2: വലിയ
3: നമ്മളെ അറിയാൻ ശ്രമിക്കുന്ന നമ്മളെ എന്ത് വിശ്വാസവും നമ്മളെ സംസ്കാരം അല്ലേ മോനെ?
2: തീർച്ചയായിട്ടും
3: നമ്മളെ പ്രകൃതിയെ കീഴ്പ്പെടുത്തി ജീവിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് അതിനൊപ്പം അങ്ങ് ജീവിച്ചു പോകുന്നതല്ലേ. അതിനൊപ്പം ജീവിക്കുമ്പോ നമ്മുടെ മനസ്സും ശരീരവും അതിനൊപ്പം നീങ്ങാൻ പ്രാപ്തമാവും ഇല്ലേ. ഇപ്പൊ ഇതൊരു ഋതുമാറ്റമാണ്. മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞ് ഇനിയൊരു തണുപ്പിൽ നിന്ന് ചെറിയ ചൂടിലേക്ക് മാറുന്ന കാലമാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിലും അതിന്റേതായ ഭാവപ്രവർത്തകൾ ഉണ്ടാവും ഇല്ലേ. ആഹാരം, ഡൈജഷൻ പ്രോബ്ലം ഇതൊക്കെ വരും. അപ്പൊ നമ്മള് എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെയുള്ള ശാസ്ത്രീയമായിട്ട് ഒരാൾ ക്ലാസ് എടുത്ത് ആരെങ്കിലും ഇതൊക്കെ പാലിക്കുവോ?
2: കേൾക്കില്ല.
3: അതെ, അത് വിശ്വാസമായിട്ട് കൂട്ടിയിണക്കി കഴിഞ്ഞാൽ അത് പണ്ടുള്ള ആചാര്യന്മാര് ബുദ്ധിപൂർവ്വം ചെയ്തു വെച്ച കാര്യമാണ്. അതാണ് ഏത്ര ചെറിയ കാര്യം ശ്രദ്ധയോടും ക്രമത്തോടും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് നന്നായിട്ട് വീഴും.
2: ഓക്കെ ഓക്കെ. എങ്ങനെയാണ് അജിത് ചേച്ചിയുടെ ഒരു നോൺ വെജ് ഡയറ്റ്?
3: ഞാനിപ്പോ നോൺ വെജ് ഒക്കെ ഒരുവിധം എല്ലാം കംപ്ലീറ്റ് ഉപേക്ഷിച്ചെന്ന് വേണം പറയാം. പക്ഷെ ഞാൻ നോളായിട്ട് കൂട്ടിയിട്ടില്ല കേട്ടോ.
2: അതിപ്പോ എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലേ.
3: ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് അറിയാൻ പറ്റുന്നത് അത് ബിരിയാൻ വെച്ചാലേ അതിനകത്ത് ജീവന്റെ തുടിപ്പ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്.
2: അപ്പൊ അതുകൊണ്ട് അത് വെജിറ്റേറിയൻ ആണ്. അത്
3: അതിനെ നമ്മള് അതിനെ വളരാൻ അനുവദിക്കാതെ അതിനെ ഇപ്പൊ സീഡ്സ് നമ്മൾ കഴിക്കുന്നില്ലേ, അതിനെ നമ്മളെന്ത് ചെയ്യുക? അത് ബിരിയാൻ വെക്കാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് അതിന്റെ ജീവൻ അത്
2: അവിടെ
3: ഇല്ല,
2: ജീവന്റെ തുടിപ്പില്ല,
3: ആ തുടിപ്പില്ല. അപ്പൊ മുട്ടയും അങ്ങനെയാണ്. നമ്മൾ ബിരിയാൻ വെച്ചില്ല എങ്കിൽ അതിനകത്ത് ആ ജീവന്റെ അംശം നഷ്ടപ്പെടും.
2: ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ കിട്ടി കേട്ടോ, ഒരു ക്ലാരിറ്റി കിട്ടി. ഓക്കെ,
3: അതാണ്
2: എന്ന് പറയുന്നതുകൊണ്ട് മീനിങ് കിട്ടി എനിക്ക്.
3: അപ്പൊ രാവിലെ ഞാനൊരു മുട്ട, ഒരു നേന്ത്രപ്പഴം, പിന്നെ പാല് നമുക്ക് അങ്ങനെ പറ്റാത്തത് കൊണ്ട് ഒരു ഗ്രീൻ ടീ ഇട്ട് ഇത് രാവിലെ സ്ഥിരം ഇപ്പൊ കഴിക്കുന്നുണ്ട്.
2: ഓക്കെ ഓക്കെ. മറ്റു നോൺ വെജ് ഒന്നും ഇല്ലല്ലേ?
3: മറ്റ് നോൺ വെജ് എല്ലാം ഞാൻ നിർത്തി.
2: ഇത് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്?
3: ഇപ്പൊ എന്തോ എനിക്ക് അതങ്ങോട്ട് ശരിയാവുന്നു. പണ്ടേ ഞാൻ പിന്നെ നോൺ വെജിനോട് എനിക്ക് താല്പര്യം ഇല്ല. പിന്നെ നിർബന്ധിച്ച് നിർബന്ധിച്ച് മീൻ വരെ എത്തിയതാണ്. ചേട്ടനൊക്കെ നിർബന്ധിച്ച് കൊല്ലത്തോട്ടല്ലേ പോയത്. അവിടെ മീനില്ലാതെ
2: ഒരു ജീവിതമില്ലല്ലോ,
3: ഒരു ജീവിതമില്ല അവർക്ക്. അങ്ങനെ കൂട്ടി ശീലിച്ചതാണ്. പിന്നെ ഇപ്പൊ ഞാൻ തന്നല്ലേ ഉള്ളൂ. എനിക്കിപ്പം മക്കള് വന്നാലും അവർക്കെല്ലാം വെച്ചു കൊടുക്കും. എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല.
2: പക്ഷെ
3: മുട്ട കഴിക്കും,
2: മുട്ട കഴിക്കും. അത് നോൺ വെജ് അല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്.
3: അതിന് ഞാൻ അങ്ങനെ നോൺ വെജ് അല്ല അതാക്കി അങ്ങ് തീർത്തെടുത്തു.
2: ഓക്കേ, അടിപൊളി. അപ്പൊ ചേച്ചി, ഇത് ആർക്കാണ് വിശ്വാസം കൊടുക്കാനുള്ളത്?
3: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മോനെ നല്ല ദിവസമാവട്ടെ.
2: താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. അപ്പോ ആ മുട്ട എന്തുകൊണ്ട് നോൺ വെജ് അല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ആ ഒരു ക്ലാരിറ്റി കിട്ടില്ല. അവരുടെ ആ ഒരു എന്താ സംഭവം എന്ന് മനസ്സിലായില്ലേ. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
2: വെരി വെരി ഗുഡ് മോർണിംഗ് ഷക്കീൽ. ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? എന്താണ് ഇന്ന് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിന്? ഈയൊരു പുരട്ടാസി മാസത്തെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നോ ഷക്കീല ചേച്ചിക്ക്?
4: ഇല്ല ഇല്ല, അറിയില്ല.
2: ഫസ്റ്റ് ടൈം ആണ്.
4: ശാന്തി ചേച്ചിയും സുനിലൊക്കെ പറഞ്ഞപ്പോഴാണ്
2: അറിഞ്ഞത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഷക്കീല ചേച്ചിയുടെ നോൺ വെജ് ഡയറ്റ്?
4: നോൺ വെജ് ചെറുപ്പം മുതലേ ആണെങ്കിലും വല്ലാതെ കഴിച്ചൊന്നുമില്ല. കുട്ടിയേക്കുമ്പോ മീനിനോടൊന്നും അത്ര വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. ഇപ്പോഴും അതേപോലെ കുറച്ച് തന്നെ കഴിക്കുള്ളൂ. ഇപ്പൊ പിന്നെ ഈ ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ വന്നപ്പോ നല്ല കൺട്രോളായി.
2: ഹെൽത്ത് കോൺഷ്യസ് വരുന്ന സമയത്ത് നോൺ വെജ് കഴിക്കാൻ പാടില്ല എന്നില്ല,
4: അതെ അതെ, കറി വെച്ച് കഴിക്കണം,
2: കറി വെച്ച് കഴിക്കാം, മീൻ കഴിക്കാം, റെഡ് മീറ്റ് അധികം കഴിക്കാം.
4: അതെ അതെ അതെ, അങ്ങനെയൊക്കെ തന്നെ. ഇപ്പൊ പിന്നെ ഡെയിലി എന്തായാലും ഒരു എഗ്ഗ് വെച്ച് കഴിക്കണ്ട, കാരണം എക്സർസൈസ് ഒക്കെ ചെയ്യണ്ട, അപ്പൊ പിന്നെ പ്രോട്ടീൻ ലോട്ടിലാണ്
2: പറഞ്ഞത്.
4: ഇപ്പൊ ഒന്ന് രണ്ട് എഗ്ഗൊക്കെ ഡെയിലി കഴിക്കുന്നുണ്ട്.
2: നല്ലതായിട്ടോ, മുട്ട വളരെ നല്ലതാ, നല്ലൊരു ഫുഡാണ്. ഇപ്പൊ രാവിലെ വേറെ ഒന്നും കഴിച്ചില്ല, രണ്ട് മുട്ട മാത്രം കഴിച്ചാലും മതിയാവും.
4: പക്ഷെ ഒരു 10 മണി വരെ മതി, പിന്നെന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചാൽ മതി. ഓക്കെ,
2: അപ്പൊ ഈ മുട്ടയെ വെജിൽ ഉൾപ്പെടുത്തുന്ന ആളാണോ നോൺ വെജിൽ ഉൾപ്പെടുത്തുന്ന ആളാണോ?
4: ഇത് വെജിറ്റേറിയൻ ആണെന്ന് പറയണ കേട്ടിരിക്കുന്നത്. അതെ അതെ, അപ്പൊ എല്ലാവർക്കും കഴിക്കാല്ലേ, ഈ വെജ് നോൺ കഴിക്കാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന.
2: ഓക്കെ ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കാണ് വിശ്വസ് അറിയിക്കാനുള്ളത്?
4: വിശ്വസ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ. എപ്പോഴെങ്കിലേ വിളിക്കാൻ താങ്ക്സ് കിട്ടുന്നുള്ളൂ. അപ്പൊ ഞാൻ പിന്നെ വിളിച്ചതാണ്.
2: ഓക്കെ, സന്തോഷം ചേച്ചി, ഒരുപാട് സന്തോഷം. ഇനിയും വിളിക്കുക, എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. അപ്പോൾ വിളിച്ചത് ഷക്കീല ചേച്ചി ആയിരുന്നു. ഷക്കീല ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. പാലക്കാട്ടുകാർക്ക് വളരെ അപമാനമായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പാലക്കാട്ട് വീണ്ടും ഒരു ആൾക്കൂട്ട കൊലപാതകം സംഭവിച്ചിരിക്കുന്നു. എന്താ പറയുക, തലകുനിക്കേണ്ടി വരുന്നൊരു ആൾക്കൂട്ട കൊലപാതകം തന്നെയാണത്. ഊരും പേരും അറിയാത്ത, മനോദൗർബല്യമുള്ള, സംസാരശേഷിയില്ല എന്ന് സംശയിക്കുന്ന യുവാവിനെയാണ് വണ്ടിത്താവളം മൂലത്തറ റെഗുലേറ്ററിന് സമീപം സംഘം ചേർന്ന് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ കുറേ പേര് കൊഴിഞ്ഞാമ്പാറയിലുള്ള കുറച്ച് പേരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 8:30 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ 50-ലേറെ മുറിവുകളുണ്ട് എന്നും തലയ്ക്കുള്ളിലെ രക്തസ്രാവമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയതോടെയാണ് മർദ്ദനമേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. യുവാവ് പ്രദേശത്തെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നും അതിന്റെ ദേഷ്യത്തിൽ മർദ്ദിച്ചുവെന്നും ഇവർ മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്ത് അപമര്യാദയായി പെരുമാറിക്കഴിഞ്ഞാലും ഇങ്ങനെ സംസാരശേഷിയില്ല എന്ന് പറയപ്പെടുന്ന, ഒപ്പം തന്നെ ഇങ്ങനെ മാനസിക വൈകല്യമുള്ള ആളെ ആൾക്കൂട്ടത്തിനിരയാക്കി ഇങ്ങനെ കൊലപാതകം ചെയ്യുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു കാര്യമാണ്. ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ വീണ്ടും ഒരു മധുവാണ്, മധുവും പാലക്കാട് തന്നെ ആയിരുന്നല്ലോ ഇങ്ങനെ ആൾക്കൂട്ട കൊലപാതകത്തിനിരയായിട്ടുള്ള. മധുവും പാലക്കാട് തന്നെയായിരുന്നു. വീണ്ടും ഈ ഒരു ബോർഡറിലാണ്, റെഗുലേറ്റർ മൂലത്തറ റെഗുലേറ്റർ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ ഒരു തമിഴ്നാട് കേരള ബോർഡറാണ്. അപ്പോൾ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ പത്രങ്ങളും ഫ്രണ്ട് പേജിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് സംഭവിക്കാതിരിക്കട്ടെ, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ കൂടെ ഒരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ്.
2: വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
5: ഞാൻ ഗുരുവായൂരപ്പൻ. കുറേ ദിവസമായി വിളിച്ചിട്ട്.
2: കുറേ ദിവസമായി വിളിച്ചിട്ട്. സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ?
5: സുനിലും
2: സുഖമായിട്ടിരിക്കുന്നു. തിരുവല്ലാമലയിൽ ആഘോഷങ്ങളൊക്കെ ഇതുവരെയായി?
5: തിരുവല്ലാമല ആഘോഷം, നവരാത്രി ആഘോഷം തുടങ്ങി.
2: ആഘോഷം തുടങ്ങി.
5: ഇപ്പൊ ഞങ്ങളുടെ ഇനിയിപ്പോ ഈ വരുന്ന ശനിയാഴ്ച, വെള്ളി, ശനി, ഞായറൊക്കെ ഒരു ഈ കടസിക്കളമ അറിയോ?
2: ഇല്ല, കേട്ടിട്ടില്ല.
5: പൊറോട്ടാസി മാസം,
2: പൊറോട്ടാസി മാസം,
5: അതിന്റെ പൂജയും കാര്യങ്ങളാണ്. ഞങ്ങൾ കടസിക്കളമ എന്ന് പറയാം, ഭജന പൂജ.
2: ഈ പൊറോട്ടാസി മാസത്തെ കുറിച്ച് നേരത്തെ അറിയാല്ലേ? ഇപ്പോ
5: തീർച്ചയായും ഞങ്ങൾ കടപിടിക്കുന്ന ആൾക്കാരാണ്. ഈ ഒരു മാസം കന്നിമാസം തുടക്കത്തിൽ നിന്ന് ഈ 4 ആഴ്ച, ചിലവർ 5 ആഴ്ച എടുക്കും അങ്ങനെ.
2: നോൺവെജ് ഒക്കെ ഒഴിവാക്കി വ്രതം എടുക്കുന്ന ആൾക്കാരാണ് അല്ലേ?
5: വ്രതം എടുക്കുന്ന ആൾക്കാരാണ്.
2: ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പൊ എങ്ങനെയാണ് നോൺവെജ് ചേട്ടന്റെ, ചേട്ടൻ എങ്ങനെ കഴിക്കാൻ നോൺവെജ്? ബാക്കിയുള്ള മാസങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ടോ?
5: കഴിക്കാറുണ്ട്.
2: ഒരു കുഴപ്പമില്ല അല്ലേ?
5: കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാലും ഞായറാഴ്ച എന്തായാലും ഒരു മട്ടൺ ഉണ്ടാവും.
2: മട്ടൺ വേണം.
5: എല്ലാ ഞായറാഴ്ച മട്ടൺ വാങ്ങി,
2: ചിക്കൻ പോരാ, മട്ടൺ വേണം അല്ലേ?
5: അതെ, ഇടയ്ക്ക് ഒരു ദിവസം ചിലപ്പോ ചിക്കൻ ആയിരിക്കും, പിന്നെ മറ്റുള്ള ദിവസങ്ങളിൽ പറ്റിയ മീൻ വാങ്ങിക്കും. അങ്ങനെ മാറി മാറി
2: നോൺ വെജ് ഇല്ലാതെ ഒരു ജീവിതമില്ല.
5: ഈ ഒരു മാസം ശരിക്കും പിടിക്കും. പിന്നെ മണ്ഡല മാസം ഒന്നും കുഴപ്പമില്ല. മണ്ഡല മാസം ആകുമ്പോൾ നമ്മൾ മാലി ഇടണമെങ്കിൽ മാത്രമേ അതിന്
2: വ്രതം എടുക്കാറുള്ളൂ.
5: വ്രതം എടുക്കാറുള്ളൂ.
2: ബാക്കിയുള്ള സമയത്തൊക്കെ നോൺ വെജ് കഴിക്കാറുണ്ട് അല്ലേ.
5: പിന്നെ അത് കൂടാണ്ട് ശനി തിങ്കൾ ഈ രണ്ടു ദിവസം ഒഴിവാക്കും.
2: അതെന്ത് പറ്റി ശനി തിങ്കൾ?
5: അത് ഞങ്ങൾക്ക് ഞങ്ങൾ കൂട്ടില്ല. അത് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൂട്ടില്ല ഞങ്ങളുടെ കുടുംബത്തിൽ.
2: ഞായറാഴ്ച ഉണ്ടാക്കിയ ബാക്കിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
5: തിങ്കളാഴ്ച കൂട്ടില്ല.
2: ചൊവ്വാഴ്ച കഴിക്കും.
5: ചൊവ്വാഴ്ച യാത്രച്ച ആകുമ്പോ ചിലപ്പോ ഫ്രിഡ്ജിൽ വെച്ചാൽ ചൊവ്വാഴ്ച
2: കഴിക്കാം.
5: തേങ്ങ ഒഴിക്കാതെ, തേങ്ങ ഒഴിക്കണ്ടാക്കി എടുത്ത് വെച്ചാൽ ചൊവ്വാഴ്ച കഴിക്കാം. തിങ്കളാഴ്ച എന്തായാലും എന്ത് വന്നാലും ശരി. തിങ്കളാഴ്ച എവിടെ പോയാലും എവിടെ ഏത് നാട്ടിൽ പോയാലും ശരി, തിങ്കളാഴ്ച ശനിയാഴ്ച
2: കഴിക്കില്ല.
5: അത് ഞങ്ങളുടെ ഒരു നിർബന്ധമാണ്. അത് പണ്ട് തൊട്ട് കാരണവന്മാര് കാലങ്ങളിൽ അങ്ങനെ പിടിച്ചോണ്ട് വരിക. ഇപ്പോഴും മക്കളൊന്നും അത് നോക്കണില്ല. അപ്പൊ എന്റെ മക്കളെ കല്യാണം കഴിച്ചു കൊടുത്ത അവിടെ നിന്നും നോക്കില്ല. ഒരു മകൾ മാത്രം ശനിയാഴ്ച അവര് വീട്ടില് കൂട്ടില്ല. ഇതേമാതിരി പുറത്താഴ്ച മാസം പിടിക്കുന്ന ആൾക്കാരാണ്. അവരാണ് ഈ ശനിയാഴ്ച കൂട്ടാത്തത്.
2: ശനിയാഴ്ച കഴിക്കാത്ത ഓക്കെ.
5: അതെ അതെ അതെ. അങ്ങനെ ഒരു കുറച്ച് ആൾക്കാരുണ്ട്.
2: പിന്നെ നോൺ വെജ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്
5: ഇപ്പോഴത്തെ തലമുറകളൊന്നും. അപ്പൊ വീട്ടിൽ തന്നെ ഒരു നമ്മളെ ഒരു പേരക്കുട്ടി ഉണ്ട്. അവളെന്നെ പറയും എന്താ എപ്പോഴത് തീരാ.
2: അവർക്കൊക്കെ മടുത്തിരിക്കുന്നു അല്ലേ. അവർക്ക് എല്ലാ ദിവസവും
5: അതെ ദിവസം പച്ചക്കറി അതൊക്കെ വെച്ചിട്ട് ഒരു മാസം പോണത്.
2: ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടാ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
5: ആശംസ കേൾക്കുന്നവർക്ക് ഞാൻ പിന്നെ ഒരു രണ്ട് ആശംസ പറയാം. നമ്മളുടെ സഹദേവൻ ചേട്ടൻ എത്രയും പെട്ടെന്ന് ഒന്നും കൂടി റിക്കവർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ കൃഷ്ണേട്ടൻ മാധവേട്ടൻ ബഷീർക്ക സൈസുദ്ദീൻ ചേട്ടൻ
2: ചേട്ടാ ഒരുപാട് സന്തോഷം. ഗുരുവായൂരപ്പൻ ചേട്ടനും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത മനോഹരമായ ഗാനം വരുന്നു. എൻജോയ് ചെയ്യാം.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിരിക്കുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇപ്പൊ കേട്ട് കഴിഞ്ഞ് വന്നത് കേട്ടോ. നമ്മുടെ കൂടെ ഒരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്.
3: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
4: സുനിലേട്ടനല്ലേ?
3: സുനിലേട്ടനാണല്ലോ.
4: ഇത് മറ്റൊരു സുനിലാണ്.
3: മറ്റൊരു സുനിലാണ്. ഞാൻ സുനിലേട്ടൻ എന്ന് വിളിക്കുന്നോ സുനില എന്ന് വിളിക്കണോ?
4: സുനില
3: എന്ന് വിളിച്ചാ മതി. ഓക്കെ, എവിടെ നിന്നാ വിളിക്കുന്നത്?
4: ഇത് വളാഞ്ചേരി.
3: വളാഞ്ചേരി, ഓക്കെ. മലപ്പുറം?
4: ഉഷാറായിട്ട്
3: പോകുന്നു. ചൂടൊക്കെ ബാധിക്കുന്നുണ്ടോ പെയിന്റിങ്ങിന്?
4: അയ്യോ, ഭയങ്കര.
3: കൂടെ നമ്മളെ കൂടെ പെയിന്റ് അടിക്കേണ്ടി വരും അല്ലേ? ഓക്കെ. ഇന്നിപ്പോ അവധിയായിട്ട് എന്താ പരിപാടി? എന്തായാലും ആ യാദൃശ്ചികമായിട്ട് കിട്ടിയ ലീവ് അടിച്ചു പൊളിക്കുക.
4: അതേപോലെ
3: അപ്പൊ സുനില് പറയൂ, എങ്ങനെയാണ് നോൺ വെജ് ഡയറ്റ്? എങ്ങനെയാണ് നോൺ വെജ്? സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാളാണോ, എന്തെങ്കിലും ഒഴിവാക്കുന്ന ഒരാളാണോ, ഏതെങ്കിലും സമയത്ത് ഒഴിവാക്കുന്ന ഒരാളാണോ?
4: അങ്ങനെ ഒഴിവാക്കുന്നില്ല, പക്ഷെ ലിമിറ്റാണ്.
3: ലിമിറ്റാണ്,
4: ലിമിറ്റാണ്.
3: അങ്ങനെ അധികം കഴിക്കാറില്ല?
4: ഇല്ല ഇല്ല.
3: പരിധിയിൽ കൂടുമ്പോ പ്രശ്നമാണല്ലോ അല്ലേ? ചില സമയങ്ങളിൽ ഒഴിവാക്കാറുണ്ടോ? അയ്യോ, ഞാൻ ഇന്ന് കഴിക്കാറില്ല, ഈ സമയത്ത് കഴിക്കാറില്ല, അങ്ങനെ ഉണ്ടോ?
4: ഇല്ല, നമ്മള് മാലയിടുന്ന സമയത്തൊക്കെ
3: ഒഴിവാക്കുക, അത്രേ ഉള്ളൂ അല്ലേ?
4: അല്ലാതെ
3: കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്ന് ആർക്കാണ് വിഷസ് കൊടുക്കാനുള്ളത്, ആശംസ കൊടുക്കാനുള്ളത്?
4: വിഷസ് നമ്മുടെ ഫാമിലിക്ക് തന്നെ കേട്ടെ. വൈഫ്, നമ്മളെ രണ്ട് മക്കളുണ്ട്, ആദ്വിക, അനവദ്യ.
3: ഓക്കെ, രണ്ടുപേർക്ക് ആശംസകൾ കേട്ടോ. ഓക്കെ, താങ്ക് യു സുനിൽ, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. വിളിച്ചത് സുനിലായിരുന്നു, വളാഞ്ചേരിയിൽ നിന്നും. ഫസ്റ്റ് ടൈം ആണ് സംസാരിക്കുന്നത്. അപ്പോൾ വളാഞ്ചേരിയിലും ഇങ്ങനെ ഒരു ലിസണർ ഉണ്ട് എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കുന്നു. നമ്മൾ കോൾസ് ഒക്കെ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് ഒക്ടോബർ 14 ഇന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു അഭിനേത്രി ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്. ആ ഒരു അഭിനേത്രിയുടെ പേര് പറയുന്നതിന് മുന്നേ തന്നെ ആ അഭിനേത്രി ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ പേരങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. ബാലാമണി. ബാലാമണി എന്ന കഥാപാത്രം നമുക്കൊക്കെ തന്നിട്ടില്ല. ആ ഒരു കഥാപാത്രം മാത്രമല്ല, ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് മലയാളത്തിന് തന്നിട്ടില്ല. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നവ്യ നായരുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച് നിരവധി സിനിമകളിൽ നായികയായിട്ട് മാറിയിട്ടില്ല, നായികയായിട്ട് അഭിനയിച്ചിട്ടില്ല, ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നവ്യ നായർക്ക് എല്ലാവിധ ജന്മദിനാശംസകളും നേരുന്നു. നവ്യ നായരുടെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നവ്യ നായർ ഭാഗമായിട്ടുണ്ട്. പാണ്ടിപ്പട, കല്യാണരാമൻ, അങ്ങനെ കുറേ നല്ല സിനിമകളുടെ ഇപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്ന റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരുപാട് സിനിമകളുടെ നായികയാണ് നവ്യ നായർ എന്ന് പറയുന്നത്. നല്ലൊരു ഡാൻസറാണ്. ഇപ്പോൾ നവ്യ നായരുടെ ഈ ഡാൻസിങ് വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ ഞാനിങ്ങനെ കാണുന്നുണ്ട്, റീൽസിലിങ്ങനെ കാണുന്നുണ്ട്. എന്തൊരു ഗ്രേസാണ്, നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നവ്യ നായരുടെ ഡാൻസ്. നല്ല ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്ന നല്ലൊരു നർത്തകി കൂടിയാണ് നവ്യ നായർ. എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു. പിന്നെ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനിതിന് മുന്നേയും ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നവ്യ നായർക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള മൂവിയാണ്. നന്ദനത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു മൂവി എന്ന് പറയുന്നത് കണ്ണേ മടങ്ങുക എന്നൊരു മൂവിയാണ് കേട്ടോ. നവ്യ നായർ അഭിനയിച്ചിട്ടുള്ള വളരെ സാധാരണക്കാരിയായിട്ടുള്ള സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ മൂവിയാണ്. യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഇതിന് മുന്നേ ഞാൻ ഈ ഒരു സിനിമയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നവ്യ നായർ അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുള്ള, നമ്മളിങ്ങനെ നവ്യയുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കും, ആയിരിക്കും. വല്ലാത്തൊരു നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുന്ന, വല്ലാതെ ടച്ച് ചെയ്യുന്നൊരു മൂവിയാണ് കണ്ണേ മടങ്ങുക എന്ന മൂവി. അപ്പോൾ ആ ഒരു സിനിമ കാണണം. നവ്യ നായരുടെ, നവ്യ നായരെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിനിമ കാണണം. അങ്ങനെ കുറേ കുറേ നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള നവ്യ നായർക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു, ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ നേരുന്നു. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഒരു തീ, അതുപോലെ തന്നെ ജാനകി ജാനെ, അങ്ങനെ കുറേ സിനിമകളിൽ ഇപ്പോഴും അഭിനയിച്ചിട്ടുണ്ട് നവ്യ നായർ, ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് നവ്യ നായർക്ക് സാധിക്കട്ടെ എന്ന് കൂടെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നവ്യ നായർക്ക് പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നവ്യ നായർ ആദ്യമായി അഭിനയിച്ച ഒരു ചിത്രത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. നവ്യ നായർ എന്ന് പറയുമ്പോൾ നവ്യ നായർ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നവ്യ നായർ ആദ്യമായിട്ട് ഡാൻസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്, സിനിമയിൽ ഡാൻസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ഇപ്പോൾ നിങ്ങൾക്കായിട്ട്, നിങ്ങളുടെ കാതോരമെത്താനായിട്ട് പോകുന്നത്. കെ എസ് ചിത്ര പാടിയിട്ടുള്ള അതിമനോഹരമായ ഗാനം കേട്ടിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെസ്സേജുകളിലേക്ക് അങ്ങ് കടക്കുന്നു. ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് അയച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അറിയണ്ടേ? വായിച്ചുതരാം. ആദ്യത്തെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഇന്ന് ജന്മദിനമായ സൗഹൃദവാണി കൂട്ടായ്മയിലെ ഷീബ ചേച്ചിയുടെ കൊച്ചുമോൻ ഡിയോണിനും സിന്ധു ചേച്ചിയുടെ മകൾ ആരാധ്യമോൾക്കും 1000 ജന്മദിനാശംസകൾ നേരുന്നു. മറ്റ് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റു വിശേഷങ്ങളുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. റേഡിയോ കൂട്ടായ്മയായ സൗഹൃദവാണി കൂട്ടുകാർക്കും സ്വപ്നക്കൂടിലെ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് PV മുഹമ്മദ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, വടക്കേ വാവന്നൂരിൽ നിന്നും. അദ്ദേഹത്തിനും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, അഹല്യ സുനൽ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് നിശാന്ത് എറണാകുളം ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിശാന്തിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ജഗൻ ചേട്ടൻ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുലൈ അയനിക്കോട്, നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നത് കരുത്തുള്ള മനസ്സിന്റെ തീരുമാനമാണ്. ഒന്നും വീണ്ടെടുക്കാനാകാത്ത വിധം കൈവിട്ടു പോയിട്ടില്ല. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. സുലൈ ചേട്ടനും നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽ, എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ പറയണേ. ഷാർജ കടലിൽ നിന്ന് ാണ് ഞങ്ങൾ കേൾക്കുന്നത്. ആഹാ, അത്രയും ദൂരം നിന്ന് കടലിന്റെ നടുക്കിരുന്നാണ് കേൾക്കുന്നത് അല്ലെ. സുനൽ, ഡോക്ടർ അഹല്യ പോലുള്ള നല്ല നല്ല പ്രോഗ്രാംസ് ഒത്തിരി ഒത്തിരി പ്രയോജനപ്രദമാണ്. മോർണിംഗ് വിഷസിൽ സുരേഷ് താഴത്തെ വീട് ഒരു ഹായ് പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സുരേഷ് താഴത്തെ വീടിന് വലിയൊരു ഹായ്, എല്ലാവിധ ആശംസകളും നേരുന്നു. സോമൻ ആലപ്പാട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോമൻ ചേട്ടനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജും വലിയൊരു മെസ്സേജാണ്. ഹായ് സുനിൽ, ത്രിമൂർത്തീസിന്റെ പ്രഭാത വന്ദനം. ഇന്ന് അഹല്യ റേഡിയോയുടെയും റേഡിയോ കൂട്ടായ്മയായ സൗഹൃദവാണിയിലെയും പ്രിയപ്പെട്ട താരങ്ങളായ ജനറാണി, ഷീബചേച്ചി കുമരകത്തിന്റെ ജലറാണി എന്നായിരിക്കും അല്ലേ, ഓക്കെ, ജലറാണി, ഷീബചേച്ചി കുമരകത്തിന്റെ കൊച്ചുമകൻ ഡിയോണിന്റെയും സിന്ധു കവിയൂരിന്റെ മകൾ ആരാധ്യകുട്ടിയുടെയും ജന്മദിനമാണ്. പുതിയൊരു ജന്മദിനത്തിൽ തിരുനാളം തെളിയും പുതിയൊരു ജന്മദിനത്തിൽ തിരുനാളം തെളിയും വേളയിൽ പതിന്മടങ്ങ് മധുരമായി നിറയട്ടെ ഈ രണ്ട് കുഞ്ഞുമക്കളുടെയും ലോകം. അറിവിന്റെ പടവുകൾ ഓടിക്കയറി അമ്പിളിമാമനെ പോലെ തിളങ്ങട്ടെ ഇവരെപ്പോഴും. ഈശ്വരൻ കാവലായപ്പോഴും പിന്തുടരും പാതയിൽ. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. ഡിയോണിനും ആരാധ്യമോൾക്കും എല്ലാവിധ പ്രനാളാശംസകളും നേരുന്നു. ഒപ്പം തന്നെ മറ്റ് ജന്മദിനവും വിവാഹ വാർഷിക വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിനും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിലേട്ട, ഞാൻ ദിയ കുമരകം. ഇന്ന് എന്റെ അനിയൻ കുട്ടൻ ഡിയോണിന്റെ 10th ബർത്ത്ഡേ ആണ്. ഡിയോൺ കുട്ടൻ 1000 ബർത്ത്ഡേ ആശംസകൾ നൽകുന്നു. ചേച്ചിക്കുട്ടിയായ ദിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിയയ്ക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം. ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ ചിക്കൻ മാത്രമേ കഴിക്കാറുള്ളൂ, വേറെ ഒന്നും കഴിക്കാറില്ല. ചെറുപ്പം തൊട്ടേ പ്രദോഷം അന്ന് കഴിക്കാറില്ല. എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മണിമേഖല ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, നമസ്കാരം സുനിൽജി, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭദിനമാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത മെസ്സേജ്, ഇന്ന് കുമരകത്തെ വെച്ച് 10th ജന്മദിനം ആഘോഷിക്കുന്ന ഷീബയുടെ കൊച്ചുമോൻ ഡിയോണിന് ജന്മദിന ആശംസകൾ നേരുന്നു. ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ജീവിതമാവട്ടെ. ഇനിയും കുറെ വർഷങ്ങൾ ജന്മദിനം ആഘോഷിക്കാൻ കഴിയട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ടാണ് ടി അഷറഫ് വെസ്റ്റ് കൈപ്പുറത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത മെസ്സേജ്, ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ സുനിൽ, നല്ല ടോപ്പിക്. സുനിൽ ആദ്യം പറഞ്ഞ കാര്യം ഇപ്പോഴാണ് ഞാനും കേൾക്കുന്നത്. പിന്നെ നോൺ വെജിന്റെ കാര്യം, ഈ വണ്ടിയിലെല്ലാം പോകുമ്പോൾ ഒന്നിനോടും ഈ വണ്ടിയിലെല്ലാം പോകും ഒന്നിനോടും നോ ഇല്ല. പിന്നെ ഇന്ന് നമ്മുടെ കുമരകത്തുള്ള ഷീബ ചേച്ചിയുടെ പേരക്കുട്ടി ഡിയോൺ മോന് പിറന്നാളാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എല്ലാ ചങ്ങാതി കൂട്ടം കൂട്ടുകാർക്കും അഹല്യയിലെ നിങ്ങൾക്ക് എല്ലാവർക്കും രത്നാവതി അമ്മ, പ്രേമമ്മ, ഓമന ചേച്ചി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യ മോൾ, പിന്നെ സുനിലിനും അടിപൊളി ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശിവ ചേച്ചി ആലാമരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശിവചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ, ഹായ് സുനിൽ, ആദ്യം തന്നെ വലിയൊരു താങ്ക്സ്. ഞാനിപ്പോൾ അടിപൊളി കിടിലൻ അടപ്രഥമൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയുടെ സഹപ്രവർത്തകയായ ടീച്ചർ അറിയാതെ എങ്ങനെയോ ചെറുതായിട്ട് പ്രഗ്നന്റ് ആയി പണി പറ്റിച്ചു. അവർക്കുള്ള ഡെസേർട്ട് ആണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എനിക്ക് അറിയില്ലായിരുന്നു. ഇന്ന് ഡെസേർട്ട് ഡേ ആണല്ലോ. എന്തായാലും പുതിയൊരു അറിവ് പകർന്നു തന്നതിന് ഒരിക്കൽ കൂടി വലിയ താങ്ക്സ് അറിയിക്കുന്നു. ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മീൻ ഇഷ്ടമാണ്. ഉണക്കമീനും പച്ചമീനും സെമി ഉണക്കമീനും ടിൻ മീനും ഇഷ്ടമാണ്. റെഡ് മീറ്റിനോട് വലിയ താല്പര്യമില്ല. രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് സുനിൽ, അടുത്ത ലൈവിൽ തീർച്ചയായും പറയാമെന്ന് പറഞ്ഞിട്ട് സുരേഷ് കൃഷ്ണൻകുട്ടിയാണ് മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, സുരേഷ് ഏട്ടനും എല്ലാവിധ ആശംസകളും നേരുന്നു. അടപ്രഥമൻ വയറ് നിറയങ്ങ് കുടിക്കുക കേട്ടോ. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് സുനിൽ, ഇവിടെ സ്ഥിരം നോൺ വെജ് കഴിക്കാറില്ല, വല്ലപ്പോഴുമേ വാങ്ങിക്കാറുള്ളൂ, അതും ഒരാൾക്ക് മാത്രം. അതുകൊണ്ട് പുരട്ടാശിയോ ആടിയോ മാർഗഴിയോ ഒന്നും നോക്കാറില്ല. പിന്നെ ഇപ്പോൾ മുക്കിന് മുക്കിന് നോൺ വെജ് ഹോട്ടലുകൾ പൊട്ടിമുളയ്ക്കുമ്പോൾ ഒരു നിയന്ത്രണവുമില്ലാതെ കഴിക്കുന്നവർക്ക് എന്ത് പുരട്ടാശി എന്ത് കാർത്തിക എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വയം നിയന്ത്രണം വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ശുഭദിനാശംസകളോടെ ലീല ടീച്ചറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലീല ടീച്ചർ ഒന്ന് ട്രോളിയിട്ടുണ്ട് കേട്ടോ എല്ലാവരെയും. ഓക്കെ, അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മൈ ഫേവറേറ്റ് ഫിലിം സയൻസ് ഫിക്ഷൻ മൂവി പാസഞ്ചേഴ്സ് ബൈ അരുണിമ മുണ്ടൂർ. ഓക്കെ, അരുണിമയ്ക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അടുത്ത മെസ്സേജ് വായിക്കാം. ഗുഡ് മോർണിംഗ് സുനിൽ, നോൺ കിട്ടുമ്പോൾ എപ്പോഴും കഴിക്കും. അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ചില പ്രത്യേക നല്ല ദിവസങ്ങൾ അങ്ങനെ വരുമ്പോൾ മാത്രം ഒഴിവാക്കും. പുരട്ടാസി മാസത്തിന്റെ ആശംസകൾ. തമിഴ് മാസങ്ങളുടെ പേരൊക്കെ അടിപൊളിയാണ് കേൾക്കാനായിട്ട്. ഇന്നത്തെ പാട്ടുകളെല്ലാം നന്നായിരുന്നു. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ നേരുന്നു. ഷീബ കുമരകം ചേച്ചിയുടെ ചെറുമകൻ ഡിയോണിന് 1000 പിറന്നാൾ ആശംസകൾ െന്ന് പറഞ്ഞിട്ട് ശാന്തി സുമേഷ് എല്ലപ്പുള്ളിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത മെസ്സേജ്, പ്രിയ അഹല്യയ്ക്ക് ശുഭവന്ദനം ആദ്യം നൽകുന്നു. ഞങ്ങളുടെ പ്രിയ സൗഹൃദവാണി കുടുംബത്തിലെ പ്രിയ സുഹൃത്തും ജലറാണിയുമായ ഷീബാമ്മയുടെ കൊച്ചുമകനായ ഡിയോൺ കുട്ടന്റെ ജന്മദിനവും

സലിത ശ്രീനന്ദയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജയങ്കർ ചേട്ടനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജ്, ശുഭദിനം. പാട്ടുകളെല്ലാം സൂപ്പറാണ്. വ്രതങ്ങളും അമ്പല നോയിമ്പും ഉള്ളപ്പോൾ നോൺ കഴിക്കാറില്ല, അല്ലാത്തപ്പോ നോൺ വെജ് മിക്സ് ആണ്. എല്ലാവർക്കും ഒരു കിടുക്കാജി ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നവ്യ നായർക്ക് 1000 പിറന്നാൾ ആശംസകൾ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ട് കവിത മോഹൻദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത ചേച്ചിക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മെസ്സേജ് ഏറെക്കുറെ എല്ലാം തീർന്നിട്ടുണ്ട്, എല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പൊ വിളിച്ച എല്ലാവർക്കും, ഒപ്പം തന്നെ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നല്ലൊരു ബുധനാഴ്ചയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിടവാങ്ങുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962. സെല്ലുലോയിഡ്.
2: ഹലോ ഹലോ ഹലോ മച്ചാമാരെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്യ. ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ വിശേഷം, മലയാള സിനിമയ്ക്ക് ആദ്യമായിട്ട് 100 കോടി ക്ലബിന്റെ അഭിമാനകരമായ ഒരു വിലാസം ഉണ്ടല്ലോ, ആ ഒരു വിലാസം സമ്മാനിച്ച സംവിധായകൻ വൈശാഖും പൃഥ്വിരാജും 16 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന ഖലീഫ, അതെ ഖലീഫ എന്ന ചിത്രത്തെ കുറിച്ചാണ് ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു പീക്ക് ലെവൽ മാസ് ആക്ഷൻ വിരുന്നാണ് ഖലീഫ. മലയാളത്തിന്റെ സ്വന്തം മാസ് ആക്ഷൻ ശൈലിക്ക് വേറിട്ടൊരു ഭാവവും പൊളിറ്റിക്കൽ ടച്ചും നൽകിയിട്ടാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. മാമ്പറത്ത് അഹമ്മദ് അലി എന്ന കുപ്രസിദ്ധനായ സ്വർണ്ണക്കടത്തുകാരന്റെ ഒരു പാരമ്പര്യമാണ്. ആ ഒരു പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് മാമ്പറത്ത് അമീർ അലി ജനിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും സ്വർണ്ണക്കടത്തിന് മുതിരില്ലെന്ന് ഉറപ്പിച്ചു ജീവിക്കുന്ന ഒരു അമീർ അലി. അതെ, ആ അമീർ അലി അപ്രതീക്ഷിതമായിട്ട് ചെയ്യുന്ന കുറ്റത്തിന് വേട്ടയാടപ്പെടുന്നതോടുകൂടി തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വീണ്ടും സ്വർണ്ണക്കടത്തിന്റെയും പോരാട്ടത്തിന്റെയും വഴിയിലേക്ക് തിരിയേണ്ടി വരുന്നു. തന്റെ കുടുംബത്തെ തകർത്ത് ശത്രുക്കളോട് അമീർ അലി കണക്കുകൾ എണ്ണി എണ്ണി എണ്ണി പറയുന്നുണ്ട്. ആ ഒരു ആക്ഷൻ പ്രതികാരമാണ്, ആ ഒരു ആക്ഷൻ പ്രതികാര കഥയാണ് എന്ത് ഖലീഫ. സെല്ലുലോയിഡിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പൃഥ്വിരാജ് നായകനായി എത്തിയ ഖലീഫ എന്ന സിനിമയെ കുറിച്ചാണ്. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അതിലേക്ക് പോവാം ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കിബാളസ് നിങ്ങൾ 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് on your Ahliya FM 90.4 with me, RJ Ahilya. പൃഥ്വിരാജ് നായകനായ ഖലീഫ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. ഷമി തിലകന്റെ മാസ്മരിക പ്രകടനവും താരനിരയും മാമ്പറത്ത് അമീർ അലിയായി പൃഥ്വിരാജ് സുകുമാരൻ തന്റെ സ്വാഭാവിക ആ ഒരു മാസ് ലുക്കിലും ഗെറ്റപ്പിലും സ്ക്രീനിങ്ങിനെ കീഴടക്കുന്നുണ്ട്. ചിത്രത്തിന്റെ യഥാർത്ഥ ഷോ സ്റ്റീലർ പാർട്ടി സെക്രട്ടറി ആയിട്ട് എത്തിയിട്ടുള്ള ഷമി തിലകനാണ്, പറയാതിരിക്കാൻ വയ്യ. സ്ക്രീനിൽ കാണുന്നത് തിലകനെയാണോ എന്ന് നമ്മളിങ്ങനെ സംശയിക്കുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു വിധം അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് ഷമി കാഴ്ചവെച്ചിരിക്കുന്നത്. വില്ലനായി എത്തിയ ബോളിവുഡ് താരം നീൽ നിതിൻ മുകേഷിനെ പോലും നിഷ്പ്രഭമാക്കുന്ന കൊടൂര വില്ലനിസമാണ് കേട്ടോ ഷമി തിലകന്റെ വേഷം. പണ്ടും ഷമി തിലകൻ അങ്ങനെ ഒരു കൊടൂര വില്ലനായിട്ട് ലാലേട്ടന്റെ മുൻപിലൊക്കെ വന്നത് നമുക്കറിയായിരിക്കും അല്ലേ. സക്കീർ വായിക്കത് പറ്റോ എന്ന് ഷമി തിലകൻ ചോദിക്കുന്ന ആ ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ കാര്യം. ഓക്കെ, അതൊരു പാറ്റേൺ, അങ്ങനെ ഒരു വില്ലനിസമാണ് ഷമി തിലകൻ ഈ ഒരു സിനിമയിൽ കാഴ്ച വെച്ചിരിക്കുന്നത്. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മുഴുനീള കഥാപാത്രമായിട്ട് എത്തിയ മോഹിനിയും നായികയായി എത്തിയ മാളവിക ശർമ്മയും തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയാക്കിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ക്യാരക്ടേഴ്സിന്റെ ഒരു വൈകാരിക തലങ്ങളെ കൃത്യമായ ഇടങ്ങളിൽ വിന്യസിക്കാൻ കഴിഞ്ഞത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒരു കുറച്ചും കൂടി സ്ട്രോങ്സ്റ്റ് പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി നമ്മൾ സംസാരിക്കുന്നത് ഖലീഫ എന്ന പൃഥ്വിരാജ് സിനിമയെ കുറിച്ചാണ്. ഇനി സെല്ലാഡിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്, ആ ബ്രേക്കിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം സെല്ലാഡിലേക്ക്. കേട്ട്

0: Celluloid.
1: Yes, once again, welcome back to Celluloid. ഖലീഫ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ജിനുവിന്റെ രചനയും വൈശാഖിന്റെ മാസ് മേക്കിംഗും ജിനുവി എബ്രഹാമിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ഈ ഒരു ചിത്രമുണ്ടല്ലോ. സ്വർണ്ണക്കടത്തും രാഷ്ട്രീയ ബന്ധങ്ങളും ഡെലിഗേറ്റ് ബാങ്ക് വിവാദങ്ങളും കണ്ണൂർ ജയിലും പോലുള്ള സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ അതിവിദഗ്ധമായിട്ട് കോർത്തിണക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു മാസ് ആക്ഷൻ ചിത്രത്തിന് ആവശ്യമായ ചേരുവകളെല്ലാം കൃത്യമായ അളവിൽ, ഇങ്ങനെ എന്താ പറയാ, ഒരു മാല കോർക്കുന്ന പോലെ ഇങ്ങനെ കോർത്ത് ഒത്തിണക്കാനായിട്ട് തിരക്കഥാകൃത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ് മേക്കിംഗിൽ തന്നെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള വൈശാഖ് ഒരു നിമിഷം പോലും ലാഗ് അനുഭവപ്പെടാത്ത രീതിയിലാണ് ഖലീഫ ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോടും ദുബായും ലണ്ടനും ഒക്കെ ആയിട്ട് കഥ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ഫ്രെയിമുകളിലെ പെർഫെക്ഷൻ കൈവിടാതെ തന്നെയാണ് സംവിധായകൻ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോ ആക്ഷനും വൈകാരിക മുഹൂർത്തങ്ങളും കുടുംബ ബന്ധങ്ങളും തമ്മിലുള്ള ഒരു ബാലൻസിംഗ് ഇല്ലേ, അത് ശരിക്കും ഈ ഒരു സിനിമയിൽ അത്യാവശ്യം പെർഫെക്റ്റ് തന്നെയാണ്.

0: celluloid.
1: യെസ്, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാങ്കേതിക തികവിനെ കുറിച്ചും ഫൈനൽ വേർഡിക്റ്റിനെ കുറിച്ചാണ്. സലാഡുൽ ഖലീഫ എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ സിനിമയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിന്റെ ഒരു സാങ്കേതിക വശങ്ങളിലേക്ക് വരുന്ന സമയത്തെ ജോമോൻ ടി ജോണിന്റെ ക്യാമറ കണ്ണുകൾ ചിത്രത്തിന് നൽകിയിരിക്കുന്നത് ഒരു റിച്ച് ലുക്കാണ്. ആ ഒരു റിച്ച് ലുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്, ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ആണ് കേട്ടോ. ആക്ഷൻ രംഗങ്ങളുടെ ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്, ഒപ്പം തന്നെ കുടുംബ പശ്ചാത്തലങ്ങളുടെ ഒരു ഭംഗിയുണ്ട്. അതെല്ലാം ഒരുപോലെ പകർത്താനായിട്ട് ജോമോൻ സാധിച്ചിരിക്കുന്നു എന്നതാണ്. ഒപ്പം പറയുകയാണെങ്കിൽ ജെക്സ് ബിജോയ് ഒരുക്കിയ പശ്ചാത്തല സംഗീതം, ഖലീഫയിലെ സംഗീതം പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റാണല്ലോ, അസലായവളൊക്കെ ഭയങ്കര ഹിറ്റാണ്, നല്ല മ്യൂസിക് തന്നെയാണ്. ആ ഒരു ജെക്സ് ബിജോയുടെ ആ ഒരു സംഗീതം ചിത്രത്തെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്തുന്നുണ്ട് എന്നതാണ്. ചിത്രത്തിന്റെ ഒടുവിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് സർപ്രൈസ് കാമിയോകളും പിന്നെ പ്രീക്വലിന് സൂചനയൊക്കെ ഇങ്ങനെ ആരാധകർക്ക് വലിയൊരു ആവേശമായിരിക്കും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പൃഥ്വിരാജിന്റെ ഒരു നല്ലൊരു ആക്ഷൻ മാസ് പ്രകടനം തന്നെയാണ് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നത്. ഒരു മാസ് ലെവൽ ഒരു എന്റർടൈനർ ആയിട്ട് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഖലീഫ എന്ന ഈ ഒരു ചിത്രവും കാണാവുന്നതാണ്. ഇപ്പോൾ ഈ സിനിമ ഇങ്ങനെ ഒ ടി ടി പ്ലാറ്റ്ഫോംസിലൊക്കെ അവൈലബിൾ ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ഖലീഫ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കും. മാസ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഒരു വൺ ടൈം വാച്ച് തന്നെയാണ് ഖലീഫ. അങ്ങനെ ഇന്നത്തെ സിലലോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും സിലലോഡുമായിട്ട് മറ്റൊരു സിനിമ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ വരാം. അതുവരെയൊക്കെയും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ഷി ഐലിയ സൈനിങ് ഓഫ്. Keep on listening. Ahliya from 90.4 KTK to Kootukooda.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
6: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
8: വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം കലിഡോസ്കോപ്പിലേക്ക്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇനിയുള്ള 1 അവർ നമ്മൾ കലിഡോസ്കോപ്പിൽ കുറേ അധികം ഇൻഫർമേഷൻസും വിത്ത് ലോഡ്സ് ഓഫ് എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ എൻവയോൺമെന്റൽ ചലഞ്ചസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ച് എന്തായാലും നമ്മുടെ മനസ്സിലേക്ക് വരും. ആ പ്ലാസ്റ്റിക് പൊല്യൂഷന് മുന്നിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ വാതിൽ ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ആദ്യമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് പിന്നിൽ വലിയ ടെക്നോളജി കമ്പനി ഒന്നും അല്ല, വലിയ മെഷീനല്ല, സംഗതി ഹോപ്പ് തരുന്ന ഒരു കുഞ്ഞു പുഴുവാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ അയ്യോ പുഴു എന്ന് പറയുന്ന നിശാശലഭത്തിന്റെ ലാർവയ്ക്ക് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സംഗതി വിഘടിപ്പിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ വന്നിട്ടുണ്ട്. അപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് കൗതുകം തോന്നും, കുറച്ച് തമാശയും തോന്നും. പക്ഷേ ഈ കുഞ്ഞൻ പുഴുവിന്റെ കഴിവിന് പിന്നിൽ നാളെ ലോകത്തെ പ്ലാസ്റ്റിക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു വലിയ സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അപ്പോൾ പ്ലാസ്റ്റിക് തിന്നുന്ന ഈ കുഞ്ഞൻ പുഴുവിന്റെ കഥ നമുക്ക് ഇന്ന് കേൾക്കാം കലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പ്ലാസ്റ്റിക് കവർ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് എവിടെ കളയണം എന്നായിരിക്കും ആദ്യത്തെ ചിന്ത. പക്ഷേ ഒരു കുഞ്ഞൻ പുഴുവിനോട് ചോദിച്ചാൽ ഇതൊക്കെ ഞാനൊന്ന് തിന്നട്ടെ എന്നായിരിക്കും പുഴു പറയുന്നത്. പ്ലാസ്റ്റിക് തിന്നുന്ന പുഴുവാണ് സയൻസ് ലോകത്ത് ഒരുപാട് നാൾക്ക് മുന്നേ വന്ന ഒരു റിസർച്ചാണ് അത്. അപ്പം ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസമാണ് അതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പം നിങ്ങളുടെ അടുത്ത് കൂടെ വന്ന് പറയാമെന്ന് കരുതി. നമ്മൾ ഭൂമിയെ രക്ഷിക്കാൻ പ്ലാസ്റ്റിക് ബാൻ, റീസൈക്ലിംഗ്, അവയർനെസ് ക്യാമ്പയിൻ, അങ്ങനെ പല വഴികളും നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നിശാശലഭത്തിന്റെ ലാർവ രംഗത്തെത്തുന്നത്. പേര് കേട്ടാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ഗലേറിയ മെല്ലനല്ല. പക്ഷേ ഇതിന്റെ കഴിവ് വളരെ സിമ്പിളാണ്. പ്ലാസ്റ്റിക് തിന്നും. ഇനി ഇവർ പ്ലാസ്റ്റിക് ഈറ്റർ ആയത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ലാർവകളുടെ പ്രധാനപ്പെട്ട ഭക്ഷണം തേനീച്ച കൂട്ടിലുണ്ടാവുന്ന മെഴുകാണ്. അപ്പോൾ ഈ വാക്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ശരീരത്തിൽ സ്വാഭാവികമായി ചില പ്രത്യേക തരത്തിലുള്ള എൻസൈംസ് ഉണ്ട്. അപ്പോൾ മെഴുകും പ്ലാസ്റ്റിക്കും തമ്മിൽ ചെറിയ കെമിക്കൽ സിമിലാരിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയായപ്പോൾ ലാർവയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പ്ലാസ്റ്റിക്കിനോട് ഒരു ഫെമിലിയാരിറ്റി കിട്ടിയത്രേ. അങ്ങനെയാണ് ഈ കുഞ്ഞൻ പുഴുവിനെ വലിയൊരു എൻവയോൺമെന്റൽ സെലിബ്രിറ്റിയായി മാറ്റിയത്. ഇനി ഇവരുടെ സ്പീഡ് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഒരു ഗലേറിയ മെല്ലനെല്ല ലാർവയ്ക്ക് സ്വന്തം ശരീരത്തിന്റെ വലിപ്പത്തിനടുത്തൊരു ദ്വാരം പ്ലാസ്റ്റിക് ബാഗിൽ ഉണ്ടാക്കാൻ ഏകദേശം 1 മണിക്കൂർ മതി. നമ്മളൊരു പ്ലാസ്റ്റിക് കവർ തുറക്കാൻ പോലും ചിലപ്പോൾ പാടുപെടും. ഇവനാണെങ്കിൽ കവറാണോ മറിക്കോ എന്ന് പറഞ്ഞിട്ട് ഒച്ചയടിക്കായിരിക്കും ഇതൊക്കെ തിന്ന് തീർക്കുന്നത്. പക്ഷേ തമാശയ്ക്കപ്പുറം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ലോകത്ത് ഓരോ വർഷവും കോടിക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണിലും കടലിലും വായിലും ഒക്കെ എത്തുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ പുഴുവിൻ്റെ കഴിവ് വലിയൊരു പ്രശ്നത്തിന് ചെറിയൊരു വാതിൽ തുറക്കുക എന്നതാണ് നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കാര്യം. ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മുഴുവൻ ശേഖരിച്ച് പുഴുക്കൾക്ക് കൊടുത്താൽ പോരെ. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഭൂമിയെ പ്ലാസ്റ്റിക് വേസ്റ്റിൽ നിന്ന് രക്ഷപ്പെടുത്താമല്ലോ. കുറേ പുഴുക്കളുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് എല്ലാം ഇവർ തിന്നോളുമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ അത്ര സിമ്പിളല്ല കാര്യങ്ങൾ. ലാർവകൾ ഈ പ്ലാസ്റ്റിക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന കണ്ടെത്തൽ വലിയൊരു തുടക്കമാണ്. പക്ഷേ ഇതിനെ വലിയ തോതിൽ ഉപയോഗിക്കണമെങ്കിൽ ഈ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രധാനമായിട്ട് ഈ ലാർവയുടെ ശരീരത്തിൽ ഈ പ്ലാസ്റ്റിക് ബ്രേക്കിംഗ് മെക്കാനിസം സയന്റിഫിക്കലി പുനരാവിഷ്കരിക്കാൻ കഴിയോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയെ രക്ഷിക്കാൻ വലിയ വലിയ സൊല്യൂഷൻസ് അന്വേഷിക്കുമ്പോൾ പ്രകൃതി തന്നെ ചെറിയ സൊല്യൂഷൻസ് ഉണ്ടാക്കി വെക്കുകയോ ഈ കുഞ്ഞൻ ലാർവയുടെ വയറ്റിൽ ഒളിഞ്ഞിരിക്കുന്ന കെമിക്കൽ പ്രോസസ്സ് നാളെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റിൽ വലിയ ടെക്നോളജിയായി മാറുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് തല പുകഞ്ഞിരിക്കുകയാണ് ശാസ്ത്രലോകം. എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാലിഡോസ്കോപ്പിലൂടെ നമുക്ക് കേൾക്കാം. ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾ പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺ.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടോ? കിട്ടാതിരിക്കാൻ വഴിയില്ല. എങ്കിൽ ഇതാ പകുതി പൈസക്ക് ആ പണി തീർക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഒരു സുവർണ അവസരം ഒരുക്കിയിട്ടുണ്ട്. മുൻപ് ചെലാൻ കിട്ടിയിട്ടും അടയ്ക്കാതെ കിടക്കുന്നവർക്ക് ഇനി 50% തുക മാത്രം അടച്ച് അത് തീർപ്പാക്കാം എന്നാണ് പറയുന്നത്. 2026 മാർച്ച് 31 മുൻപ് തയ്യാറാക്കിയ കോടതി നടപടികൾ ആരംഭിച്ചിട്ടില്ലാത്ത എല്ലാ തരത്തിലുള്ള ചെലാൻസും ഈ പദ്ധതിയിലൂടെ തീർക്കാം. പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്, ട്വിസ്റ്റ്. ഈ ഓഫർ എന്നും ഉണ്ടാവില്ല 2026 നവംബർ 1 മുതൽ 2027 ജനുവരി 31 മാത്രം. ഡേറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം, 2026 നവംബർ 1 മുതൽ 2027 ജനുവരി 31 വരെ മാത്രമാണ്. അതിനുശേഷം അന്ന് അടച്ചാൽ മതിയായിരുന്നു എന്ന് പറയേണ്ടി വരാതിരിക്കാൻ ഇപ്പോ പെൻഡിംഗ് ചെലാനുള്ളവർ ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ ചെലാൻ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾക്കും ഡ്രൈവിംഗ് ലൈസൻസുകൾക്കും സേവനങ്ങൾ തടയുന്ന നിയമം ഉടനെ വരാനിരിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനൊരു ഇളവ് കിട്ടിയിട്ടുള്ളത്. ദൈവമായിട്ട് കൊണ്ടുതന്നൊരു സംഭവമാണ്. അപ്പൊ വേഗം ചെയ്തോളൂ. എന്തായാലും ചെലാൻസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിനോ ലൈസൻസിനോ പെൻഡിംഗ് ചെലാൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ഈ കാലയളവിനുള്ളിൽ 50% തുക അടച്ച് തീർപ്പാക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഈ ഒരു ന്യൂസ്, ഈ ഒരു ഇൻഫർമേഷൻ ഈ പെൻഡിംഗ് ചെല്ലാനുള്ള നിങ്ങളുടെ കൂട്ടുകാരികളിലേക്കും ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കാലിഡോസ്കോപ്പിൽ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരേ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന രണ്ട് പൈലറ്റുമാർ. ഈ പൈലറ്റിന്റെ കാര്യമൊക്കെ നമ്മളിങ്ങനെ ന്യൂസിലൂടെയൊക്കെ അറിഞ്ഞിരുന്നു. വളരെ എന്താ പറയുക, ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു, അറിഞ്ഞിരുന്നു. സ്മിത്ത് മച്ചാർ എന്ന പൈലറ്റിന്റെ ധീരതയെ നമ്മളെല്ലാവരും അഭിനന്ദിച്ചിരുന്നു. പക്ഷേ ഈ പൈലറ്റ് ഉണ്ടല്ലോ, രണ്ട് പൈലറ്റുമാർ ഒരേ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരേപോലത്തെ ഭക്ഷണം കഴിക്കില്ല എന്നൊരു കാര്യം നിങ്ങൾക്കറിയോ? എന്താ, ക്യാപ്റ്റന് ബിരിയാണി, കോ പൈലറ്റിന് ഫ്രൈഡ് റൈസ്, ഇങ്ങനെ വല്ല VIP ട്രീറ്റ്മെന്റും ആണോ എന്ന് വിചാരിക്കേണ്ട. അങ്ങനെയുള്ള സംഭവമൊന്നുമല്ല. ഇതിന് പിന്നിലേ സീരിയസ് ആയിട്ടുള്ള സേഫ്റ്റി റീസൺ ഉണ്ട്. വിമാനം പറത്തുമ്പോൾ ക്യാപ്റ്റനും കോ പൈലറ്റിനും ഒരേ ഭക്ഷണം നൽകിയാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ആ ഭക്ഷണത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞ് രണ്ടുപേർക്കും ഒരുമിച്ച് ഫുഡ് പോയ്സണിങ് വന്നാൽ കോക്ക്പിറ്റിൽ പിന്നെ വിമാനം പറത്താൻ ആരുണ്ടാകും? അതുകൊണ്ടാണ് പല എയർലൈൻസുകളും രണ്ട് പൈലറ്റുമാർക്കും വ്യത്യസ്തമായിട്ടുള്ള മീൽസ് കൊടുക്കണേ. ഒരാൾക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ മറ്റേയാൾ കംപ്ലീറ്റ്ലി സേഫ് ആയിരിക്കണം എന്നാണ് റൂള്. അതുമാത്രമല്ല, ലോങ് ഹോൾ ഫ്ലൈറ്റ്സിൽ രണ്ടുപേരും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാറില്ല. ഒരാൾ ഭക്ഷണം കഴിച്ച് കുറച്ച് സമയം വെയിറ്റ് ചെയ്യും, പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് ഉറപ്പായാൽ മാത്രമാണ് അടുത്ത ആൾ ഭക്ഷണം കഴിക്കുക. ഇമാജിൻ ചെയ്ത് നോക്കിക്കെ, നമ്മുടെ ഒരു മീല് പോലും ഏവിയേഷൻ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ്. അതാണ് ഏവിയേഷന്റെ ഒരു വലിയ ലെസൺ. സേഫ്റ്റി എന്ന് പറയുന്നത് അപകടം വന്നിട്ട് രക്ഷപ്പെടാനുള്ള പ്ലാൻ മാത്രമല്ല, അപകടം വരാനുള്ള ചെറിയ സാധ്യത പോലും മുൻകൂട്ടി കണ്ടെത്തി തടയുന്നതാണെന്നാണ്. നമ്മുടെ ലൈഫിൽ തന്നെയാണ്, സീറ്റ് ബെൽറ്റ് ഇടുന്നത് അപകടം സംഭവിക്കുമെന്ന് കരുതിയിട്ടല്ല, ഹെൽമെറ്റ് ധരിക്കുന്നത് വീഴുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ല, ഒന്നും സംഭവിക്കില്ല എന്ന വിശ്വാസത്തേക്കാൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നൊരു മുൻകരുതൽ ഉണ്ടല്ലോ, സംഭവിച്ചാലോ എന്നൊരു മുൻകരുതൽ നമ്മൾ എല്ലായിടത്തും എടുക്കുന്നത് നല്ലതാണ്. അപ്പോ അടുത്ത തവണ വിമാനത്തിൽ കയറുമ്പോ ക്യാപ്റ്റനും പൈലറ്റിനും രണ്ട് മീല് കണ്ടാൽ ഇവരുടെ മെനു വേറെയാണല്ലോ എന്ന് ചിന്തിക്കേണ്ട. എന്റെ സേഫ്റ്റിക്കായിട്ട് ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നോർത്താൽ മതി. എന്തായാലും നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്. അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് എന്റർടൈൻമെന്റ് സ്റ്റോറീസുമായിട്ട് കാലിഡോസ്കോപ്പ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരുപാട് യാത്ര പോകണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല ആഗ്രഹമുണ്ട്, കട്ട ആഗ്രഹം. പക്ഷേ ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ ഒരു മടി പോലെ, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് നോക്കുന്ന സമയത്ത് അയ്യോ ഇങ്ങോട്ടും പോകണ്ട, ഉള്ളത് സേവ് ചെയ്യാം എന്നൊരു രീതിയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് യാത്രകൾ പോകാൻ നിങ്ങളെ സമ്മതിക്കുന്നില്ല എങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആദ്യം യാത്ര പോകാം, പണം പിന്നെ അടക്കാം, പേ ടുമോറോ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. യാത്രാ പ്രേമികൾക്ക് വേണ്ടിയിട്ട് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KFDC ആണ് പുതിയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. പേര് തന്നെ കിഡിലോസ്കി ആണ്. ട്രാവൽ ടുഡേ പേ ടുമോറോ, ഇന്നങ്ങോട്ട് ട്രാവൽ ചെയ്തോ നാളെ പൈസ തന്നാൽ മതി എന്നാണ് പറയുന്നത്. ഷോല എന്നൊരു ബ്രാൻഡിന് കീഴിലാണ് ഈ ഒരു പദ്ധതി കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് യാത്രയ്ക്ക് വേണ്ട പണം ഒരുമിച്ച് നൽകേണ്ട, തവണകളായിട്ട് അടച്ചാൽ മതി എന്നാണ് പറയുന്നത്. ആദ്യഘട്ടത്തില് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന നമ്മുടെ കേരളത്തിലുള്ള 7 കേന്ദ്രങ്ങളിലാണ് ഈ ഒരു സൗകര്യം കിട്ടുക. അതും ബുക്കിംഗ് സമയത്ത് കുറഞ്ഞത് 10% ഡിസ്കൗണ്ടിലുണ്ടാവും. വർക്കേഷൻ പ്ലാൻ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഗവി, സൂര്യനെല്ലി പോലെയുള്ള സ്ഥലങ്ങളിലെ വർക്കേഷൻ ഫെസിലിറ്റീസ് നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 3 രാത്രിയും 4 പകലും ഉൾപ്പെടുന്ന വർക്കേഷൻ പാക്കേജിന് 2 പേർക്ക് 14,000 രൂപയാണ് നിരക്ക്. ഈ പാക്കേജ് ഈ പറഞ്ഞ പോലെ വായ്പയായിട്ട് എടുക്കുന്ന സമയത്തെ, അതായത് ട്രാവൽ ടുഡേ പേ ടുമോറോ പോലെയുള്ള ആ ഒരു പദ്ധതിയിലൂടെ എടുക്കുമ്പോൾ 1,400 രൂപ ഡിസ്കൗണ്ട് ലഭിക്കുമെന്നാണ് നമ്മുടെ KFDC പറയുന്ന കാര്യം. ഭാവിയിൽ കൂടുതൽ വനമേഖലകളും പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളും വരെ പാക്കേജിൽ ഉൾപ്പെടുത്താനുള്ള ആലോചനയുണ്ട്. പക്ഷേ ഒരു ചെറിയ റിമൈൻഡർ ഞാൻ പറയട്ടെ, EMI ഉണ്ടെന്നതുകൊണ്ട് യാത്ര ഫ്രീ ആകുന്നില്ല. യാത്ര ഇപ്പോൾ, പേയ്മെന്റ് പിന്നീട്, അങ്ങനെയാണ്. പക്ഷേ പേയ്മെന്റ് പ്ലാൻ കൃത്യമായി നോക്കിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ. കാരണം യാത്രയുടെ സന്തോഷം ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴാണ് EMI ടെൻഷൻ എന്ന് പറയുന്നത് വീട്ടിലെത്തിയാൽ പിന്നെ തുടങ്ങേണ്ടതില്ല. അപ്പൊ യാത്ര മനസ്സിലുണ്ടെങ്കിൽ പണം മാത്രം നോക്കി സ്വപ്നം മാറ്റിവെക്കാതെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഫിനാൻസിങ് ഓപ്ഷൻസ് കൂടെ പരിശോധിച്ച് ഈ ട്രാവൽ ടുഡേ പേ ടുമോറോ എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പറയുന്ന കാര്യം. ട്രാവൽ സ്മാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4, കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ട്രാവൽ ടുഡേ പേ ടുമോറോ എന്ന് പറയുന്നത് ഒരു തരംഗമായി മാറോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. പക്ഷേ കേൾക്കുന്ന നിങ്ങളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. EMI കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എന്തും ബുക്ക് ചെയ്യാം എന്നല്ല ഈ സംഗതി. നിങ്ങൾക്ക് ശരിക്കും പോകാൻ ആഗ്രഹമുള്ള യാത്രയാണോ, മാസം തോറും അടയ്ക്കേണ്ട തുക നിങ്ങളുടെ ബഡ്ജറ്റിൽ കംഫർട്ടബിൾ ആയിട്ട് വരുമോ, ഇൻട്രസ്റ്റ്, പ്രോസസിംഗ് ചാർജ്, റീപേയ്മെന്റ് ടേംസ് ഇതൊക്കെ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ. ഇത് മൂന്നും യെസ് ആണെങ്കിൽ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തോളൂ. ട്രാവൽ ടുഡേ പേ ടുമോറോ എന്ന് പറയുന്ന നമ്മുടെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പുതിയ ഒരു പദ്ധതി. കാരണം യാത്രയുടെ ഓർമ്മകൾ വർഷങ്ങളോളം കൂടി ഉണ്ടാകണം, പക്ഷേ യാത്ര കഴിഞ്ഞും മാസങ്ങളോളം അതിന്റെ സാമ്പത്തിക ഭാരം നമ്മൾ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് പിന്നെ പേയ്മെന്റ് പ്ലാനൊക്കെ നോക്കിയിട്ട് സ്മാർട്ട് ആയിട്ട് ട്രാവൽ ചെയ്യുക, ഹാപ്പി ആയിട്ട് ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പ് ദ വൈൻഡ് അപ്പ് ആണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: ഹരിതഭൂമി

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീടിന് ചുറ്റും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചൂട് പിടിക്കുന്ന കോൺക്രീറ്റ് മതിലുകൾ പണിയുന്ന ഇന്നത്തെ കാലത്ത് വീടിന് തണുപ്പും പച്ചപ്പും പ്രകൃതിദത്ത സുരക്ഷയും നൽകുന്ന ജീവനുള്ള ഹരിതവേലികളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വായു ശുദ്ധീകരിക്കാനും വീടിന് ചുറ്റും തണുപ്പ് നിലനിർത്താനും അതിർത്തികൾ അതിമനോഹരമായിട്ട് തിരിക്കാനും ഇത്തരം ജീവനുള്ള ചെടികൾക്ക് സാധിക്കും. ഇതിനു പുറമെ തുളസിയും ലെമൺ ഗ്രാസും പോലെയുള്ള ഔഷധ സസ്യങ്ങൾ അതിർത്തിയിൽ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ കൊതുക്, ഈച്ച, മറ്റ് വിഷജീവികൾ എന്നിവയെ വീട്ടുപറമ്പിലേക്ക് അടുപ്പിക്കാതെ തടയാനും സാധിക്കും. മതിലുകൾക്ക് പകരം വെട്ടി ഒതുക്കി വളർത്താൻ പറ്റിയ മനോഹരമായ ചെടികളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനൽ. പണ്ട് കാലത്ത് കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ അതിർത്തികൾ നിശ്ചയിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ചെമ്പരത്തി വേലികളായിരുന്നു. കമ്പിവേലികളുടെയോ കോൺക്രീറ്റ് മതിലുകളുടെയോ യാതൊരു സഹായവും ഇല്ലാതെ തന്നെ അല്പം പോലും അകലമില്ലാത്ത രീതിയിൽ തിങ്ങി നിറഞ്ഞ് വളരാൻ ചെമ്പരത്തിക്ക് പ്രത്യേക കഴിവുണ്ട്. ഇടയ്ക്കിടെ മുകൾ ഭാഗവും വശങ്ങളും കൃത്യമായി വെട്ടിയൊതുക്കി നിലനിർത്തി കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് മതിലിനേക്കാൾ നിബിഡമായ പച്ച ചുമരായിട്ട് ചെമ്പരത്തി വേലി മാറും. ഇലകൾക്കിടയിലൂടെ കടും ചുവപ്പും മഞ്ഞയും റോസും നിറങ്ങളിലുള്ള ചെമ്പരത്തി പൂക്കൾ വരിവരിയായിട്ട് വിരിഞ്ഞു നിൽക്കുമ്പോൾ വീടിന്റെ മുറ്റത്തിന് ലഭിക്കുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. അതിർത്തി സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ വീടിന് ചുറ്റുമുള്ള ചൂട് കുറയ്ക്കാനും വായുവിൽ ഈർപ്പം നിലനിർത്താനും ചെമ്പരത്തി വേലികൾക്ക് സാധിക്കും. കീടബാധയോ രോഗങ്ങളോ വളരെ കുറവായതുകൊണ്ട് തന്നെ വലിയ പരിചരണമില്ലാതെ ഏതൊരു കാലാവസ്ഥയിലും ഇത് സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും. വേലിയായി ഭംഗി നൽകുന്നതിനോടൊപ്പം തന്നെ അനേകം ഉപയോഗങ്ങളും ചെമ്പരത്തിക്കുണ്ട്. ഇതിന്റെ ഇലകളും പൂക്കളും ഇടിച്ചു പിഴിഞ്ഞെടുക്കുന്ന പ്രകൃതിദത്ത താളി മുടിയുടെ ആരോഗ്യത്തിനും താരൻ മാറാനും ഏറ്റവും മികച്ച ഔഷധമാണ്. കൂടാതെ ചെമ്പരത്തിയുടെ പൂക്കൾ ഉണക്കി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഹിബിസ്കസ് ടീ രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കളയാനും സഹായിക്കുന്ന ഒന്നാണ്. പ്രകൃതിദത്തമായ ഭംഗിയും ഔഷധവും ഒരുപോലെ നൽകുന്ന മികച്ചൊരു ഹരിതവേലി കൂടിയാണ് ചെമ്പരത്തി വേലി. കേട്ടുകൊണ്ടിരിക്കുന്നത് ഹരിതഭൂമിയാണ്. വേലി തീർക്കാൻ കഴിയുന്ന ചില സസ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ ചെമ്പരത്തി വേലിയെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് കൃഷ്ണ തുളസിയും കാട്ടു തുളസിയും കൊണ്ട് ഒരു വേലി കെട്ടിയാലോ? അതിലേക്ക് വരാം മനോഹരമായ പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഇന്ന് മിക്ക വീടുകളിലും നേരിടുന്ന ഏറ്റവും വലിയ പ്രധാന ഭീഷണിയാണ് കൊതുകുകളുടെ ശല്യം. എന്നാൽ വീടിന്റെ അതിരുകളിൽ കൃഷ്ണതുളസിയോ കാട്ടുതുളസിയോ വരിവരിയായിട്ട് നട്ടുപിടിപ്പിച്ച് ചെറിയ കുറ്റിച്ചെടിയായി വെട്ടിയൊതുക്കി നിർത്തിക്കഴിഞ്ഞാൽ അതൊരു പ്രകൃതിദത്ത കൊതുക് നിവാരണ വേലിയായിട്ട് പ്രവർത്തിക്കും. തുളസിയുടെ ഇലകളിലും തണ്ടുകളിലും അടങ്ങിയിരിക്കുന്ന പ്രത്യേക എസൻഷ്യൽ ഓയിലുകളുടെ രൂക്ഷമായ സുഗന്ധം കൊതുകുകളെയും മറ്റ് ദ്രോഹകാരികളായി പറക്കുന്ന പ്രാണികളെയും വീട്ടുപറമ്പിലേക്ക് കടക്കാതെ തടയുന്നു. അതിർത്തികളിൽ തുളസി ചെടികൾ വളർത്തുമ്പോൾ ആ വേലിയിലൂടെ കടന്നു വരുന്ന കാറ്റ് വീടിനുള്ളിലേക്ക് എത്തുമ്പോൾ അന്തരീക്ഷം കൂടുതൽ ശുദ്ധവും ഉന്മേഷദായകവുമാകുന്നു. അന്തരീക്ഷത്തിലെ ഹാനികരമായ ബാക്ടീരിയകളെയും രോഗാണുക്കളെയും നശിപ്പിക്കാനുള്ള സ്വാഭാവിക ശേഷി തുളസിക്കുണ്ട്. വേലിപ്പടർപ്പുകളിൽ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന കൊതുകുകളെ രാസവസ്തുക്കൾ അടങ്ങിയ കോയിലുകളോ ലിക്വിഡുകളോ ഇല്ലാതെ തന്നെ പുറത്തു നിർത്താനായിട്ട് ഈ ഒരു ഹരിതവേലി സഹായിക്കുന്നുണ്ട്. കൊതുകിനെ അകറ്റുന്നതിന് പുറമെ കുടുംബത്തിലെ ഏവരുടെയും ആരോഗ്യത്തിന് തുളസി വലിയൊരു കരുതൽ ധനം കൂടിയാണ്. ദിവസവും രാവിലെ ഈ ഒരു വേലിയിൽ നിന്ന് രണ്ടിലകൾ പറിച്ച് കഴിക്കുന്നതും പനി, ചുമ, ജലദോഷം എന്നിവയുള്ള സമയത്ത് തുളസിയിലെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. വീടിന് ചുറ്റും ഒരു പോസിറ്റീവ് ഊർജം നിറയ്ക്കാനും സുഗന്ധമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനും തുളസി ചെടിയുടെ വേലിക്ക് സാധിക്കും. അപ്പോൾ തുളസി വേലിയെക്കുറിച്ച് കേട്ടില്ലേ? ഇനി ആധുനിക വീടുകൾക്ക് അനുയോജ്യമായിട്ടുള്ള മെക്സിക്കൻ ഹെദറിനെ കുറിച്ച് പറയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വിവിധ സസ്യങ്ങൾ കൊണ്ടുള്ള വേലികളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് മെക്സിക്കൻ ഹെദർ ആണ്. ആധുനിക രീതിയിൽ നിർമ്മിച്ച വീടുകളുടെ ലാൻഡ്സ്കേപ്പിംഗിൽ ഇന്ന് ഏറ്റവും കൂടുതൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു വേലി ചെടിയാണ് കുഫിയ അഥവാ മെക്സിക്കൻ ഹെദർ. കണ്ടാൽ വളരെ മൃദുവായ കുഞ്ഞു പച്ച ഇലകളും അതിൽ തിങ്ങി നിറഞ്ഞു വിരിയുന്ന നീല, വയലറ്റ്, വെള്ള നിറങ്ങളിലുള്ള ചെറിയ പൂക്കളുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. കുറഞ്ഞ ഉയരത്തിൽ സമചതുരാകൃതിയിലോ വട്ടത്തിലോ വളരെ എളുപ്പത്തിൽ വെട്ടിയൊതുക്കാൻ കഴിയുന്ന ചെടിയാണ് ഇത്. കോൺക്രീറ്റ് മതിലുകൾക്ക് പകരം കൃത്യമായ അതിര് നിശ്ചയിക്കാനായിട്ട് കുഫിയ ചെടികൾക്ക് പ്രത്യേക കഴിവുണ്ട്. വളരെ ചെറിയ വിടവുകൾ പോലും ഇല്ലാതെ തടങ്ങൾ പോലെ സാന്ദ്രമായിട്ട് വളരുന്നത് കൊണ്ട് വഴിപോക്കരുടെ കണ്ണുകളിൽ നിന്ന് വീടിന്റെ സ്വകാര്യത സംരക്ഷിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. വലിയ പരിചരണമോ കൂടുതൽ വെള്ളമോ ആവശ്യമില്ലാതെ തന്നെ വേനൽക്കാലത്തും ഈ ചെടി പച്ചപ്പോടെയും പൂക്കളോടെയും നിലനിൽക്കും. കുഫിയ ചെടികൾ വേലിയായിട്ട് വളർത്തുമ്പോൾ വീട്ടുതോട്ടങ്ങളിലേക്ക് മനോഹരമായിട്ടുള്ള ചിത്രശലഭങ്ങളും തേനീച്ചകളും വൻതോതിൽ ആകൃഷ്ടരായിട്ട് എത്തുകയും ചെയ്യും. ഇത് തോട്ടത്തിലെ മറ്റു ചെടികളുടെ പരാഗണത്തിനും വളർച്ചയ്ക്കും സഹായിക്കും. വീടിന്റെ മുൻവശത്തെ മുറ്റത്തിനും അതിരുകൾക്കും രാജകീയമായിട്ടുള്ള ഒരു ആധുനിക ലുക്ക് നൽകാനായിട്ട് കുഫിയ വേലികൾക്ക് സാധിക്കും. അപ്പോ കുഫിയ വേലിയെ കുറിച്ച് അറിഞ്ഞു. ഇനി ലെമൺ ഗ്രാസിനെ കുറിച്ച് അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാഴ്ചയിൽ സാധാരണ പുല്ലുപോലെ തോന്നുമെങ്കിലും വീടിന്റെ അതിരുകളിൽ വേലിയായി വളർത്താൻ പറ്റിയ അതിശയിപ്പിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ലെമൺ ഗ്രാസ് അഥവാ സിട്രോനെല്ല പുല്ല്. വരിവരിയായി അതിർത്തികളിൽ ഇത് വളർത്തി നിർത്തുമ്പോൾ വീടിന് ഭംഗിയുള്ള ഒരു പച്ച പുല്ല് വെയിൽ ലഭിക്കുന്നതോടൊപ്പം തന്നെ അതിശക്തമായ നാരങ്ങയുടെ സുഗന്ധം വീടിന് ചുറ്റും വ്യാപിക്കുകയും ചെയ്യും. വിപണിയിൽ ലഭിക്കുന്ന പ്രമുഖ കൊതുക് നിവാരണ ലോഷനുകളിലും സ്പ്രേകളിലും ഉപയോഗിക്കുന്ന പ്രധാന ഘടകമാണ് ലെമൺ ഗ്രാസിൽ അടങ്ങിയിരിക്കുന്ന സിട്രോനെല്ല ഓയിൽ. ഈ പുല്ല് അതിർത്തികളിൽ വളരുന്ന സമയത്തുണ്ടാകുന്ന രൂക്ഷ ഗന്ധം കാരണം കൊതുകുകൾ, ഈച്ചകൾ, മറ്റ് ചെറു പ്രാണികൾ എന്നിവ പറമ്പിലേക്ക് അടുക്കില്ല. കൂടാതെ ഇതിന്റെ ഒരു പ്രത്യേക മണം ഉണ്ടല്ലോ, അത് പാമ്പുകളെയും മറ്റ് വിഷജീവികളെയും അതിർത്തി കടന്നു വരാതെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. സൗന്ദര്യത്തിനും സുരക്ഷയ്ക്കും പുറമെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള മികച്ചൊരു ഔഷധം കൂടിയാണ് ഇത്. ഇതിന്റെ ഇലകൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചിയും ചേർത്ത് തിളപ്പിച്ചുണ്ടാക്കുന്ന ഇഞ്ചി ലെമൺ ഗ്രാസ് ടീ കുടിക്കുന്നത് വയറ്റിലെ ഗ്യാസ് തടയാനും ദഹനം സുഗമമാക്കാനും സഹായിക്കും. പ്രകൃതിദത്തമായ റിഫ്രഷ്മെന്റും വീടിന് വലിയൊരു സുരക്ഷയും നൽകുന്ന അപൂർവ ഹരിത വേലിയാണ് ലെമൺ ഗ്രാസ് വേലി. ഇനി നമുക്ക് ലണ്ടാനയെ കുറിച്ചറിയാം. ലണ്ടാന മീൻസ് കൊങ്ങിണിപ്പൂ, അരിപ്പൂ ചെടി, അങ്ങനെയൊക്കെ പറയും. അതിലേക്ക് വരാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മൾ നാട്ടിൻ പുറങ്ങളിൽ കൊങ്ങിണിപ്പൂവ് അല്ലെങ്കിൽ അരിപ്പൂ ചെടി എന്ന് വിളിക്കുന്ന ലന്റാന കൃത്യമായി വെട്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് മതിലിനേക്കാൾ സുരക്ഷിതവും മനോഹരവുമായ വേലിയായിട്ട് മാറും. മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച്, പിങ്ക് എന്നിങ്ങനെ വ്യത്യസ്ത വർണ്ണങ്ങളിൽ കുഞ്ഞു പൂക്കൾ ഒരുമിച്ച് വിരിഞ്ഞു നിൽക്കുന്ന വീടിന്റെ അതിർത്തി ഒരു വർണ്ണ കൂടാരമായിട്ട് മാറുകയും ചെയ്യും. ലന്റാനയുടെ തണ്ടുകൾ വളരെ കട്ടിയുള്ളതും പടരുന്നതുമായതുകൊണ്ട് തന്നെ കന്നുകാലികളോ തെരുവ് നായ്ക്കളോ പറമ്പിലേക്ക് കടക്കാതെ തടയാനായിട്ട് ഈ വേലിക്ക് സാധിക്കും. എത്ര കഠിനമായ വേനലിലും വരണ്ട കാലാവസ്ഥയിലും വാടാതെ പൂത്തു നിൽക്കാനായിട്ട് ഇതിന് പ്രത്യേക കഴിവുണ്ട്. ആവശ്യമായ ആകൃതിയിൽ കത്രിക ഉപയോഗിച്ച് വശങ്ങൾ വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ ആരെയും കൊതിപ്പിക്കുന്ന രീതിയിൽ ഇത് മാറ്റിയെടുക്കുകയും ചെയ്യാം. ലന്റാനയുടെ ഇലകൾക്ക് ചെറുതായി രൂക്ഷമായൊരു പ്രത്യേക മണമുണ്ട്. ഈ രൂക്ഷഗന്ധം കാരണം കൊതുകുകളും മറ്റ് ദ്രോഹകാരികളായിട്ടുള്ള വിഷജീവികളും ഈ വേലിയുടെ പരിസരത്തേക്ക് പോലും അടുക്കുകയില്ല. യാതൊരു വളപ്രയോഗവും ഇല്ലാതെ തന്നെ ഏത് മോശം മണ്ണിലും വളരുമെന്നത് ഇതിൻ്റെ കൃഷി പരിപാലനം കൂടുതൽ എളുപ്പമാക്കുന്നുണ്ട്. അപ്പോൾ ലന്റാനയെ കുറിച്ച് അറിഞ്ഞില്ലേ? ഇനി ദുരാന്ത എന്ന ചെടിയെക്കുറിച്ച്, വേലി കെട്ടാൻ പറ്റിയിട്ടുള്ള ദുരാന്ത എന്ന ചെടിയെക്കുറിച്ച് അറിയാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വലിയ പാർക്കുകളിലും വൻകിട റിസോർട്ടുകളിലും അതിര് തിരിക്കാനും മനോഹരമായ ഷേപ്പുകൾ നൽകാനും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ് ദുരാന്ത അഥവാ ഗോൾഡൻ ഡ്യൂ ഡ്രോപ്സ്. തിളങ്ങുന്ന മഞ്ഞയും പച്ചയും കലർന്ന ഇലകളാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. വെയിൽ തട്ടുമ്പോൾ പച്ചപ്പട്ടിന് മുകളിൽ സ്വർണ്ണ നിറം വിതറിയതുപോലെ ഈ വേലി തിളങ്ങി നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ബോൺസായി തത്വങ്ങൾ പോലെ ഗാർഡനിങ് കത്രിക ഉപയോഗിച്ച് ഏത് ആകൃതിയിലും, ഇപ്പൊ ചതുരം, വട്ടം, അല്ലെങ്കിൽ ഏത് ആകൃതിയിലും വളരെ എളുപ്പത്തിൽ വെട്ടിയൊതുക്കാൻ കഴിയുന്ന ചെടിയാണ് ഇത്. മതിലുകൾക്ക് പകരമായിട്ട് അതിർത്തികളിൽ ഉയരത്തിൽ വളർത്തി നിർത്തിക്കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള പൊടിയും ശബ്ദ മലിനീകരണവും ഒരു പരിധിവരെ തടയാനായിട്ട് ഈ ചെടികൾക്ക് സാധിക്കും. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ വേഗത്തിൽ പടർന്നു വളരുന്ന ഒരു ചെടി കൂടിയാണ് ഇത്. മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഒരുപോലെ ശോഭയോടെ നിൽക്കുന്ന

ദുരന്തവേലികൾ വീടിന് ചുറ്റും ഒരു പ്രകൃതിദത്ത പ്രഭാവലയം തീർക്കാനും ആധുനിക ഭംഗി നൽകാനും സഹായിക്കുന്നുണ്ട്. അതാണ് ദുരാന്തയുടെ പ്രത്യേകത. ഇനി ശംഖുപുഷ്പമാണ് ശംഖുപുഷ്പവേലിയോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ച് പറയാം മനോഹരമായ പാട്ട്.

0: ഹരിതഭൂമി. ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പ്രകൃതിദത്തമായി ഒരുക്കാൻ പറ്റുന്ന വേലികളെക്കുറിച്ചും മതിലുകളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ശംഖ് പുഷ്പമാണ്. വെറുമൊരു കുറ്റിച്ചെടിയായി വളർത്തുന്നതിന് പകരം കമ്പിവേലികളിലോ ചെറിയ തടസ്സങ്ങളിലോ പടർത്തിവിട്ട് മനോഹരമായി വെട്ടിയൊതുക്കാൻ കഴിയുന്ന അലങ്കാര വള്ളിച്ചെടിയാണ് ശംഖ് പുഷ്പം. നീലയും വെള്ളയും നിറങ്ങളിലുള്ള പൂക്കൾ വേലിയിലുടനീളം വിരിഞ്ഞു നിൽക്കുമ്പോൾ വീടിൻ്റെ അതിരുകളിൽ ഒരു നീല വസന്തം തനിയെ രൂപപ്പെടും. വീട്ടുമുറ്റത്തെ കോൺക്രീറ്റ് ചൂട് കുറയ്ക്കാനും അന്തരീക്ഷം എപ്പോഴും തണുപ്പുള്ളതായി നിലനിർത്താനും ശംഖ് പുഷ്പത്തിൻ്റെ പടർപ്പുകൾ സഹായിക്കുന്നുണ്ട്. അധികം വലുപ്പമില്ലാത്ത വേലികളിൽ ഇത് പടർത്തി നിർത്തിക്കഴിഞ്ഞാൽ അതിർത്തികൾ കൃത്യമായി തിരിക്കാനും അതേസമയം വീടിൻ്റെ സ്വാഭാവികമായ ഒരു നാടൻ ഭംഗി നൽകാനും സാധിക്കും. ആയുർവേദത്തിൽ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ശംഖ് പുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് ലോകമെമ്പാടും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്ലൂ ടീ ഉണ്ടാക്കുന്നത് ഈ ശംഖ് പുഷ്പത്തിൻ്റെ ഉണങ്ങിയ പൂക്കൾ ഉപയോഗിച്ചാണ്. രാവിലെ വെയിലിൽ നിന്ന് രണ്ട് പൂക്കളൊക്കെ പറിച്ച് ചൂടുവെള്ളത്തിലിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നത് ശരീരത്തിന് പ്രകൃതിദത്തമായിട്ടുള്ള ഉന്മേഷവും ആൻറ്റി ഓക്സിഡൻസും നൽകുന്നുണ്ട്. ഇനി കാട്ടുമുല്ലയെക്കുറിച്ചാണ് പറയാനുള്ളത്. കാട്ടുമുല്ല വേലിയെക്കുറിച്ച് അതിലേക്ക് വരാം മനോഹരമായ പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അതിർത്തി കമ്പിവേലികൾക്ക് മുകളിലൂടെ പടർത്തി നിർത്തി വെട്ടിയൊതുക്കാൻ കഴിയുന്ന ഏറ്റവും പരമ്പരാഗതവും മനോഹരവുമായ ഒരു സസ്യമാണ് കാട്ടുമുല്ല അല്ലെങ്കിൽ പിച്ചകം. കടും പച്ച ഇലകളുടെ പശ്ചാത്തലത്തിൽ മഞ്ഞൻ തുള്ളികൾ പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന വെളുത്ത പൂക്കൾ വീടിന് വലിയൊരു പോസിറ്റീവ് വൈബ് നൽകുന്നുണ്ട്. വൈകുന്നേരങ്ങളിലും രാത്രികാലങ്ങളിലും ഈ മുല്ലവേലിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന മാസ്മരിക സുഗന്ധം വീടിന്റെ അന്തരീക്ഷത്തെ മുഴുവൻ ശുദ്ധീകരിക്കാനും മനസ്സിന് ശാന്തത നൽകുകയും ചെയ്യും. കൃത്രിമ റൂം ഫ്രഷ്നറുകൾക്ക് പകരം വീടിന് ചുറ്റും സ്വാഭാവിക സുഗന്ധം നിറയ്ക്കാനായിട്ട് ഈ മുല്ലവേലികൾക്ക് സാധിക്കും. മലിനീകരണം കുറയ്ക്കാനും പ്രകൃതിദത്തമായിട്ടുള്ള തണുപ്പ് വീടിനുള്ളിലേക്ക് എത്തിക്കാനും മുല്ലവേലികളെ സഹായിക്കുന്നുണ്ട്. വലിയ ചെലവൊന്നുമില്ലാതെ പണിയാൻ കഴിയുന്ന ഈ ഒരു സുഗന്ധവേലികൾ കോൺക്രീറ്റ് മതിലുകൾക്ക് പകരം വയ്ക്കാൻ പറ്റിയ ഏറ്റവും ശാന്തവും മനോഹരവുമായ ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന് പറയാം. ലക്ഷങ്ങൾ മുടക്കിയിട്ട് അന്തരീക്ഷം ചൂടാക്കുന്ന കോൺക്രീറ്റ് മതിലുകൾ പണിയുന്നതിന് പകരം വീടിനുള്ളിലേക്ക് തണുപ്പും ശുദ്ധവായുവും എത്തിക്കുന്ന രോഗാണുക്കളെയും കൊതുകുകളെയും അകറ്റുന്ന ഇത്തരം ജീവനുള്ള വേലികൾ നമുക്ക് പരീക്ഷിക്കാലോ അല്ലേ? വീടിന് സൗന്ദര്യവും കുടുംബത്തിന് ആരോഗ്യവും നൽകുന്ന ഇത്തരം പ്രകൃതിദത്ത മാറ്റങ്ങൾ നമ്മളിൽ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹല്യ എഫ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം തീ അങ്ങനെ 12 മണിയായിരിക്കാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ ഓരോ ദിവസം ഓരോ ബർത്ത്ഡേസിന്റെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാറുണ്ടല്ലേ, അല്ലെങ്കിൽ സ്പെഷ്യൽ ദിവസങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളോട് എന്തായാലും പറയാറുണ്ട്. അങ്ങനെ ഇന്ന് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അറിയാമായിരിക്കും, ചിലർക്ക് അറിയില്ലായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം, ഇന്ന് നമ്മളുടെ സ്വന്തം ആക്ട്രസ് നവ്യ നായരുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ നവ്യ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്ര സിനിമകളല്ലേ അതിപ്പോൾ നമ്മൾ, വെള്ളിത്തിരയാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ദിലീപിന്റെ കൂടെ ഒരുപാട് സിനിമകളുണ്ട് അല്ലെ, ഇഷ്ടം പോലുള്ള സിനിമകൾ. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഓർത്തു വെക്കുന്നത് എനിക്ക് തോന്നുന്നു നന്ദനം പോലുള്ള സിനിമകളായിരിക്കും, ബനാറസ്, അതേപോലെ തന്നെ നമ്മുടെ വെള്ളിത്തിര സിനിമയിൽ എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു എന്റെ പേഴ്സണൽ ഫേവറേറ്റ് പാട്ട് ഇട്ടുകൊണ്ടാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണല്ലോ ഇനി 2 മണിക്കൂർ വെക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ പാട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് വെക്കാന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ ബനാറസ് പോലുള്ള സിനിമകൾ, ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജാനകി ജാനെ പോലത്തെ സിനിമകളൊക്കെ ഇറങ്ങിയപ്പോഴും നമ്മൾ നവ്യ നായർ എന്ന് പറയുന്ന ഒരു ആക്ട്രസിന്റെ ഒരു ഒരു ഡെപ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എനിക്ക് ആസ് എൻ ആക്ട്രസ് നവ്യ നായർ ഇഷ്ടമാണ്, പക്ഷെ ആസ് എ പേഴ്സണാലിറ്റി എനിക്ക് ഇഷ്ടം ഇപ്പോഴാണ്. കാരണം ഡാൻസ് വളരെ ഭംഗിയായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, സ്വന്തമായ അഭിപ്രായങ്ങൾ വളരെ ഭംഗിയായ ആളുകളിലേക്ക് എത്തിക്കാനും പറ്റുന്ന ഒരു നല്ലൊരു സ്റ്റോറി ടെല്ലറും കൂടിയാണെന്ന് പല ഇന്റർവ്യൂസ് കാണുമ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം അത്തരത്തിലൊരു ആക്ട്രസിന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ എങ്ങനെ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാതെ പോകും അല്ലെ. അപ്പൊ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു, അതിന്റെ ഒപ്പം തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു നവ്യ നായർ സോങ്ങോട് കൂടി നമ്മുടെ ഷോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ഇതുപോലെ ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നവ്യ നായർ സോങ് കേൾക്കാൻ തോന്നുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അണ്ടർ റേറ്റഡ് ആയി പോയൊരു പാട്ടാണ് നവ്യ നായരുടെ ഈ പാട്ട്, അധികം പേർക്ക് അറിയില്ല ഹീര എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്കൊരു പാട്ട് പരിചയപ്പെടുത്തി തരാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ബർത്ത്ഡേസ് ഉണ്ടായിരിക്കും. ഇന്ന് ഒക്ടോബർ 14 ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുകളുണ്ടാവും, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ ആരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കാം, മെസ്സേജസ് അയക്കാം. 8281509000 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്നുള്ള നമ്പറാണ്, ഞാൻ നിർത്തി നിർത്തി പറഞ്ഞാണ് കേട്ടോ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. അഹലി FM 90.4 എന്ന് പറഞ്ഞ പേജ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് അവിടേക്കും നിങ്ങൾക്ക് മൂവീസും ആൻഡ് അതുപോലെ തന്നെ പാട്ടും കൂടെ മെൻഷൻ ചെയ്തിട്ട് അയക്കാം കേട്ടോ. മൂവി കൂടി അയക്കാൻ പറയുന്നത് എന്തോന്നാന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു കൺഫ്യൂഷൻ, എനിക്കൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ പാട്ടുകൾക്ക് വേണ്ടി, പാട്ടുകൾ വെച്ച് തരാൻ വേണ്ടി ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പാട്ട് ഞാൻ പറഞ്ഞ പോലെ വെള്ളിത്തിര എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ തന്നെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ട്രാക്കാണ് നമ്മൾ കേൾക്കാം. റൊമാൻറ്റിക് ട്രാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു നായിക ഒരു പാട്ട് പാടുകയാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നതാണ്. അഹലി FM 90.4, നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിളിക്കാം. 8281509000 എന്ന നമ്പറിലേക്ക്. ഇത് ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ് അഹലി FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ദിസ് ഇസ് RJ ഹീര വിത്ത് യു.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് വാട്സപ്പിൽ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. ഞാൻ ഉന്തരണ്ടെങ്കിൽ റാണ്ട പോയിട്ട് പിക്ക് ചെയ്യാൻ പോവാണ്. നമസ്കാരം, മൂടുപണി എന്ന സിനിമയിലെ എൻ ഗിനിയപ്പൊൻ നിലാവേ എന്ന പാട്ട് കേൾപ്പിക്കാമോ? ഗിരീഷാണ് എരമല്ലൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും വെച്ചുതരും, എനിക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് എന്തായാലും ഗിരീഷേട്ടന് വേണ്ടിയിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ആൻഡ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരായി നോക്കട്ടെ. ഹായ്, ഐ എം ജിഷ്ണു, കോഴിക്കോട്. സോങ് ഹൃദയ സഖി വെള്ളിത്തിര. വീണ്ടും ഒരു വെള്ളിത്തിര സോങ് തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഹൃദയ സഖി എനിക്കും ഇഷ്ടമുള്ള പാട്ടാണ്. കാരണം നവ്യ നായരുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഈ പാട്ട് കേട്ടില്ലെങ്കിൽ എനിക്കറിയില്ല. അത്രയധികം ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇത് രണ്ടും. ഒരു എന്താ പറയുക, ഒരു മെലഡിയാണ്, ഒരു ലവ് സോങ് ആണ്, ഒരു പെയിൻ ഉള്ള പാട്ടാണ്. അങ്ങനെ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് പാട്ടുകളാണ് അതേ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കും. ആൻഡ് അതിനുശേഷം നമ്മൾ ബാക്കി റിക്വസ്റ്റുകളൊക്കെ എടുക്കും. ആൻഡ് നമ്പർ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. 8 2 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്പർ, നിങ്ങൾ വിളിക്കേണ്ട നമ്പർ. അല്ലെങ്കിൽ ഈ സെയിം നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ അഹലി എഫ് എം 90.4 എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും പാട്ട് കേൾക്കൂ. നിങ്ങളുടെ കൂടെ അഹലി എഫ് എം 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെ ഉള്ളത് ആർ ജി ഹീരയാണ്. പാട്ട് കേൾക്കാം.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം തീ 12 മണി കഴിഞ്ഞു, 19 മിനിറ്റ് ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെയുള്ളത് ആർജി ഹീരയാണ്. സോ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ഇതാരാണ് എന്ന് നമുക്ക് നോക്കാം. ഹലോ.
2: ഹലോ, എന്റെ പേര് ഇഷിത. ഞാൻ പാലക്കാട് പുതുശ്ശേരി നീലിക്കാട് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ ഇഷിത, സുഖാണോ?
2: ആ സുഖാണ് ഇഷിത. ഞാൻ
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ?
2: അതെ, പ്ലസ് വണ്ണില്.
1: അപ്പൊ ഇന്ന് സ്കൂളിൽ പോയില്ല?
2: ഇന്ന് ഞങ്ങക്ക് പ്ലസ് ടുവിന്റെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയാണ്.
1: ഓ, അപ്പൊ അത് കാരണം നിങ്ങക്ക് അവധിയാണല്ലേ. ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ വർണ്ണജാലം എന്ന പാട്ട്.
1: ഓ, ഇഷിത പാടോ?
2: ആ, ചെറുതായിട്ടൊക്കെ.
1: അന്നൊന്ന് പാടിയ കേക്കട്ടെ.
2: ആ, വരികളൊന്നും അത്ര അറിയില്ല കറക്റ്റ് ആയിട്ട്.
1: എന്നാൽ അറിയുന്നൊക്കെ വെച്ച് പാടിക്കോ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ.
2: ചായമേകിയോ മാറിടങ്ങളേ, അത്രയും അറിയില്ല.
1: ശരി, ഓക്കെ. ഈ സിനിമ ഇഷ്ടപ്പെട്ടോ?
2: ആ
1: ഓക്കെ. അപ്പൊ ആർക്കാ നമ്മൾ

ായ ബത്തയിലെ ഊറോടെ ഉത്ത ഡോൺ എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും കൈലാഷിന് നമ്മൾ ഈ പാട്ട് വെച്ച് കൊടുക്കും. എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് കേട്ടോ, ഭയങ്കര ഒരു പവർഫുൾ പാട്ടാണ്. അപ്പൊ എന്തായാലും രണ്ട് പാട്ടുകൾ, ഒന്ന് നമുക്ക് ഇഷ്ടത്തേക്ക് വേണ്ടിയിട്ടും പിന്നെ ഒന്ന് കൈലാഷിന് വേണ്ടിയിട്ടും, രണ്ടുപേരുടെ ഡെഡിക്കേഷൻസ് ആണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. പക്ഷെ പാട്ടുകൾക്ക് ശേഷം നമ്മൾ ആകാശവാണി വാർത്തകളായിരിക്കും നമ്മൾ ഒരു 10 മിനിറ്റ്സ് കേൾക്കുന്നുണ്ടാവുക. അതിനുശേഷമാണ് നമ്മൾ ബാക്കി റിക്വസ്റ്റുകളും കോൾസും ഒക്കെ എടുക്കുന്നുണ്ടാവുള്ളൂ. അതിന്റെ ഇടയിൽ വിളിച്ചാൽ ചിലപ്പോൾ കോൾ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോ കോള് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മളുടെ ന്യൂസ് കഴിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ അഹലി എഫ് എം 90.4 അടുത്ത പാട്ട് പ്ലേ ചെയ്യാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ആർജി ഹീരയാണോ അഹലി എഫ് എം 90.4. അപ്പൊ ഇഷിതയ്ക്കും കൈലാഷിനും വേണ്ടിയിട്ടുള്ള പാട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ടു അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർജി ഹീര വിത്ത് യു.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ഈ ചൂടുകാലത്ത് ഒരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എ സി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 4 വർഷത്തിനിടെ ഇന്ത്യ 38 വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വൈദ്യുതി പ്രതിസന്ധിയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല കരാർ വേണമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. നെടുമ്പാശ്ശേരി വാഹനാപകട കേസിൽ പോലീസിന് വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം വൈകിട്ട് ഹൈദരാബാദിൽ. വാർത്തകൾ വിശദമായി. 4 വർഷത്തിനിടെ 38 വികസിത രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ബ്ലൂംബർഗ് ന്യൂ ഇക്കോണമി ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള പങ്കാളികൾക്കായി രാജ്യത്തിന്റെ വിപണികൾ തുറന്നുകൊടുക്കുന്നതിനൊപ്പം ഇന്ത്യൻ ബിസിനസുകൾക്ക് വിപണി സാധ്യതകൾ വിപുലീകരിക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. കാനഡ, മെക്സിക്കോ, മെർക്കോസർ, യുറേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായും വ്യാപാര കരാറുകൾക്കായി ഇന്ത്യ ചർച്ചകൾ നടത്തുകയാണെന്നും ഗോയൽ അറിയിച്ചു. നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇന്നും ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സഭാ നടപടികൾ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സിപിഐയിലെ ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. 5 മാസക്കാലത്തെ യുഡിഎഫ് ഗവൺമെന്റിന്റെ പരാജയമാണ് കേരളത്തെ അപ്രഖ്യാപിത പവർകട്ടിലേക്ക് നയിച്ചതെന്ന് ജി ആർ അനിൽ കുറ്റപ്പെടുത്തി. വൈദ്യുതി പ്രതിസന്ധി ഗവൺമെന്റിന് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം അടിയന്തര പ്രമേയ നോട്ടീസിൽ പറഞ്ഞു. വിഷയം സഭാ നടപടികൾ നിർത്തി ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചതിനെ തുടർന്നാണ് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചത്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് വിജയിച്ചെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വിഷയത്തിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിൽ വിശദീകരണം നൽകുകയായിരുന്നു മന്ത്രി. 10 വർഷക്കാലം ഉൽപാദനത്തിൽ 150 മെഗാവാട്ട് വർധന മാത്രമാണ് ഉണ്ടായതെന്നും അദ്ദേഹം അറിയിച്ചു. അപ്രതീക്ഷിതമായി സംസ്ഥാനത്ത് 26% വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിസന്ധിയുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. പഴയ കരാർ റദ്ദാക്കി പുതിയ ദീർഘകാല കരാർ കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല കരാർ ഉണ്ടാക്കണമെന്നും സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായ വൈദ്യുതി നയം ഉണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വൈദ്യുതി പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം ഗവൺമെന്റിന്റെ കഴിവുകേടും കെടുകാര്യസ്ഥതയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി നിമിത്തം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രയാസം അനുഭവിക്കുകയാണെന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു. വേമ്പനാട് കായലിൽ നിന്ന് കൃത്യമായ നീരൊഴുക്ക് കടലിലേക്കുണ്ടാകുന്നില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വിഷയം പരിഹരിക്കാൻ സമയബന്ധിതമായി പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭാ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കുട്ടനാട്ടിൽ ഇത് കൃഷിയെ ബാധിക്കുകയും ആളുകൾ പലായനം ചെയ്യുന്നതിനും കാരണമാകുന്നു. വളരെ കൃത്യമായ ശാസ്ത്രീയമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടുത്ത അധ്യയന വർഷം മുതൽ എൽ എൽ ബി പ്രവേശന പരീക്ഷകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ദ്വിഭാഷാ രീതിയിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് അനുമതി നൽകി. വിദ്യാർത്ഥികളുടെ ആവശ്യവും മാതൃഭാഷാ നയവും മുൻനിർത്തി എൽ എൽ ബി പ്രവേശന പരീക്ഷാ ചോദ്യങ്ങൾ മലയാളത്തിൽ കൂടി ലഭ്യമാക്കാൻ മന്ത്രി റോജി എം ജോൺ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് നിർണായക തീരുമാനം. മലയാളം ഐക്യവേദി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഉപജീവന മാർഗം നഷ്ടപ്പെടുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് സമ്പാദ്യ സമാശ്വാസ പദ്ധതി വഴി നൽകി വരുന്ന തുക 2000 രൂപയായി വർദ്ധിപ്പിച്ചത് നടപ്പാക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായി മന്ത്രി ബി ഇ അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഇതിലേക്ക് കേന്ദ്രവിഹിതം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന ഹാർബറുകളിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ടൂറിസത്തിനായി പ്രത്യേക ഹാർബർ തുടങ്ങുന്നത് പരിഗണനയിലില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് നിയന്ത്രണ വിധേയമായി മണൽ വാലലിന് അനുമതി നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. ജല റവന്യൂ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ ഇതിന് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭാ ചോദ്യോത്തരവേളയിൽ വ്യക്തമാക്കി. സംസ്ഥാന നിയമസഭയിൽ ഇന്ന് 3 ബില്ലുകൾ അവതരിപ്പിക്കും. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ, കേരള മോട്ടോർ വാഹന നികുതി ചുമത്തൽ ഭേദഗതി ബിൽ, കാലഹരണപ്പെട്ട 5 ഭേദഗതി നിയമങ്ങൾ റദ്ദാക്കുന്ന കേരള റദ്ദാക്കലും ഒഴിവാക്കലും ബിൽ എന്നിവയാണ് അവതരിപ്പിക്കുക. ബീഹാറിലെ വൈശാലി ജില്ലയിൽ ഗംഗാനദിയിൽ തോണിമറിഞ്ഞ് 13 പേർ മരിച്ച സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ദുരന്തത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ബീഹാർ മുഖ്യമന്ത്രി സമ്രാട് ചൌധരി അനുശോചനം രേഖപ്പെടുത്തുകയും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ അതിക്രമിച്ചു കയറിയെന്ന കേസിൽ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളായ സൌരവ് ദാസ്, അശുതോഷ് രാഗ എന്നിവരെ മന്ദിർ മാർഗ് മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അജന്ത്യ ഷിൻഡെയെ വ്യക്തിഗത ബോണ്ടിൽ വിട്ടയച്ചതായി സിജെപി നിയമകാര്യ മേധാവി രത്ന സിംഗ് അറിയിച്ചു. ജപ്പാനിൽ ട്രെയിൻ തട്ടി മരിച്ച കണ്ണൂർ ഇരിട്ടി പടിയൂർ സ്വദേശി വി ദേവികയുടെ ചിതാഭസ്മം നാളെ തിരുവനന്തപുരത്ത് എത്തിച്ചതിനു ശേഷം ദേവികയുടെ വീട്ടിലെത്തിക്കും. മൃതശരീരം നാട്ടിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കുടുംബത്തിന്റെ അനുവാദത്തോടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യൻ എംബസി, ജപ്പാനിലെ മലയാളി സംഘടനാ പ്രതിനിധികൾ എന്നിവരുടെ സഹായത്തോടെ ജപ്പാനിലാണ് സംസ്കരിച്ചത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ മിനി കൂപ്പർ വാഹനാപകട കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എഫ്ഐആർ തയ്യാറാക്കുന്നതിലടക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് അലംഭാവമുണ്ടായി എന്നത് വ്യക്തമാണെന്നും കേസിലെ പ്രതിയെ മാറ്റാൻ ശ്രമമുണ്ടായി എന്ന് സംശയമുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ആരോപിച്ചു. നെടുമ്പാശ്ശേരിയിൽ മിനി കൂപ്പർ വാഹനാപകട കേസിലെ പ്രതിയെ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് സിപിഐഎം പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. അടുത്ത വർഷത്തെ റിപ്പബ്ലിക് ദിന ക്യാമ്പിലേക്ക് കേരള ലക്ഷദ്വീപ് എൻസിസി ഡയറക്ടറേറ്റ് സംഘടിപ്പിച്ച പ്രവേശന മത്സരങ്ങൾ കോഴിക്കോട്ട് സമാപിച്ചു. കോഴിക്കോട്ട് എൻസിസി ഗ്രൂപ്പിന് കീഴിലെ 30 കേരള ബറ്റാലിയന്റെ നേതൃത്വത്തിലായിരുന്നു 10 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരള ലക്ഷദ്വീപ് എൻസിസി ഡയറക്ടറേറ്റിന് കീഴിലെ 5 എൻസിസി ഗ്രൂപ്പുകളിലെ കേഡറ്റുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പാലക്കാട് മൂലത്തറയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊഴിഞ്ഞാമ്പാറ സ്രാംബി ഉന്നതിയിലെ കാർത്തിക്, നവീൻ, സഞ്ജയ്, പ്രശാന്ത്, കതിരേശൻ, മണികണ്ഠൻ, സൂര്യപ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാവിലെയാണ് 40 വയസ്സ് തോന്നിക്കുന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മർദ്ദനമേറ്റാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം വൈകിട്ട് 7 ഹൈദരാബാദിൽ. പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനും പാഴ്വസ്തുക്കളിൽ നിന്ന് വരുമാനം നേടാനും ലക്ഷ്യമിട്ട് കട്ടപ്പന നഗരസഭാ ഭരണസമിതിയും ആരോഗ്യ വിഭാഗവും പുതിയ പദ്ധതിക്ക് രൂപം നൽകി. പ്ലാസ്റ്റിക് ലോഹങ്ങൾ എന്നിവ തരംതിരിച്ച് വിറ്റഴിക്കുന്നതിനൊപ്പം സാനിറ്ററി പാഡുകൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് ഇന്ധനക്കട്ടകളാക്കി മാറ്റാനും നഗരസഭ നടപടി സ്വീകരിച്ചു വരുന്നു. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: നഗരസഭാ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കാൻ നിലവിൽ സ്വകാര്യ ഏജൻസികൾക്ക് പണം നൽകുകയാണ് ചെയ്യുന്നത്. ഈ സ്ഥിതി മാറ്റി പാഴ്വസ്തുക്കളുടെ വിതരണം ലാഭകരമാക്കുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ചെമ്പ്, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ പാഴ്വസ്തുക്കളുടെ ഏകദേശ കണക്കെടുത്ത മൂല്യം തിട്ടപ്പെടുത്തും. കൂടാതെ പുളിയൻമല സ്ലോട്ടർ ഹൌസിന് സമീപം 90 ലക്ഷം രൂപ ചെലവിൽ ജില്ലയിലെ ആദ്യത്തെ ഡബിൾ ചേംബർ സാനിറ്ററി പാഡ് ഇൻസിനറേറ്ററും ഉടൻ പ്രവർത്തന സജ്ജമാകും. സാനിറ്ററി പാഡുകൾ കത്തിച്ചു കിട്ടുന്ന ചാരം പ്ലാസ്റ്റിക് കട്ടകളാക്കി മാറ്റി വലിയ ഫാക്ടറികൾക്ക് ഇന്ധനമായി ഉപയോഗിക്കും സാധിക്കും. കരമാലിന്യങ്ങൾ പൂർണ്ണമായി തരംതിരിച്ച് വിറ്റഴിക്കുന്നതിലൂടെ നഗരസഭയ്ക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. ജൈവമാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കാൻ ആവശ്യമായ ബിന്നുകളും വീടുകളിൽ ലഭ്യമാക്കി വരുന്നു.
0: എറണാകുളം മാർക്കറ്റിലെ കടവുഭാഗം സിനഗോഗിന് സമീപം നഴ്സറിക്ക് തീയിട്ട കേസിൽ പ്രതിയെ പിടികൂടി. പുത്തൻകുരിശ് സ്വദേശി എബിൻ പോൾ ആണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. 4 വർഷത്തിനിടെ ഇന്ത്യ 38 വികസിത രാജ്യങ്ങളുമായി വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വൈദ്യുതി പ്രതിസന്ധിയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഹ്രസ്വ ദീർഘകാല കരാർ വേണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെടുമ്പാശ്ശേരി വാഹനാപകട കേസിൽ പോലീസിന് വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം വൈകിട്ട് ഹൈദരാബാദിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
3: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
6: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
7: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
6: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
7: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
6: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
7: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ. Tune into Ahalya FM 90.4. ഇനി Ahalya FM Play Store-ലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
6: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
8: യെസ്, അങ്ങനെ സമയം ദേ 12 കഴിഞ്ഞ് 41 ആകുമ്പോൾ നമ്മൾ ആകാശവാണി വാർത്തകൾക്കൊക്കെ ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 ആർ ജി ഹീറയാണ്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വാട്സപ്പിൽ കുറേ മെസ്സേജസ് ഉണ്ട്, നമുക്ക് ചൂസ് ചെയ്യാം റാൻഡമായിട്ട് 1-2 മെസ്സേജസ്. ഗുഡ് ഈവനിംഗ് ആർ ജി, ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് എ ബർത്ത്ഡേ വിഷ് ആൻഡ് എ സോങ് ഡെഡിക്കേഷൻ പ്ലീസ്. മൈ നെയിം ഇസ് പ്രിനു മോൻ ഫ്രം ജുബൈൽ, ആൻഡ് ഡെഡിക്കേഷൻ ആൻഡ് ദ ബർത്ത്ഡേ വിഷസ് ഫോർ മൈ ബിലവഡ് വൈഫ് സയന. ഓക്കെ, സയന എന്നെയാണ് പേര് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് സോങ് റിക്വസ്റ്റ്, ഏത് സോങ് ആണ് ചോദിച്ചാൽ, സേല കട്ടി നിന്ന സെലയഴകി വന്ന നില കൂടെ പാർക്ക് മുരുകി, ഡെഡിക്കേറ്റഡ് ടു മൈ വൈഫ് സയന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിനുമോൻ ആണ് ബർത്ത്ഡേ വിഷ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സയന, ഹാപ്പി ബർത്ത്ഡേ. ആൻഡ് നല്ലൊരു സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്, ബത്ത മൂവിയിലെ മകളെ എന്ന് പറയുന്ന സോങ്. ആൻഡ് അതിൽ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, സേല കട്ടി നിന്ന സെലയഴകി എന്ന് പറയുന്ന ആ ഒരു ലൈൻ. ആൻഡ് ഐ ലവ് ഇറ്റ്. ഓക്കെ, എന്തായാലും ദേ നമ്മൾ പ്രിനുമോൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഡെഡിക്കേഷൻ നമ്മളെ ഉറപ്പായിട്ടും വെച്ചു കൊടുക്കുന്നതായിരിക്കും. അടുത്ത റിക്വസ്റ്റ് വന്നിട്ടുള്ളത്, ഹായ്, ഐ എം ഭരത് ഫ്രം പാലക്കാട്. കൻ യു പ്ലേ ദ സോങ് നില നില മഴയെ ഫ്രം ദ മലയാളം മൂവി ടൂർണമെന്റ്? ആൻഡ് പാട്ട് വെച്ചു തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭരത്. അപ്പൊ ഭരതിന് വേണ്ടിയിട്ടും നമ്മൾ പാട്ട് കേൾക്കും. ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു തമിഴ് സോങ്ങും ഒരു മലയാളം സോങ്ങും, രണ്ടും എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ ഒരിക്കൽ കൂടി സയന, ഹാപ്പി ബർത്ത്ഡേ. ആൻഡ് ഭരത്തിന് വേണ്ടിയിട്ടും നമ്മളിത് ഈ പാട്ട് കേൾക്കാൻ പോവാണ്. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ഓൺ ഇൻസ്റ്റന്റ് പാട്ട്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം. 8218150900 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കൂടെ ഇഷ്ടമുള്ള പാട്ടുകൾ ഇവിടെ പ്ലേ ചെയ്യാനിരിക്കുന്നത്. ആർ ജി ഹീറയാണ് ഓണാഹലി FM 90.4. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ 12 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയി. ഇറ്റ് മീൻസ് നമ്മളുടെ 1 മണിക്കൂർ ഇവിടെ തീരാറായിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് പാട്ടുകൾക്ക് കൂടെയുള്ള സമയമുള്ളൂ. അതായത് 1 അവർ കൂടെയാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്. അതായത് 2 മണിവരെയാണ് നമ്മുടെ സമയമുള്ളത് എന്നുള്ളത് മറന്നു പോരുത്. കുറേ റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. 1 by 1 ഞാനിങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇന്ന് നമ്മൾ നവ്യ നായരുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞുകൊണ്ട് പലരും നവ്യ നായരുടെ പാട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഈ അടുത്ത പാട്ടും അങ്ങനെ ഒരു നവ്യ നായർ വിഷാണ്. ഹായ് അഹല്യ ആൻഡ് ഹീര, എല്ലാവർക്കും ായി കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം എന്ന പാട്ട് വെച്ചു തരുമോ. നവ്യ നായർക്ക് 1000 പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ കവിത ചേച്ചിയാണ്. അപ്പൊ കവിത ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും
2: കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം.
1: എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളാണല്ലേ. മോഹൻ സിതാരയുടെ മ്യൂസിക്കിൽ വന്നിട്ടുള്ള നല്ല നല്ല പാട്ടുകളുള്ള ഒരു സിനിമയാണ്. എന്തായാലും ഈ പാട്ട് നമ്മൾ എന്തായാലും കവിത ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ നോക്കട്ടെ. ഹായ് അഹല്യ ഫ്രം ഹായ് അഹല്യ എഫ് എം, ഞാൻ ഖദീജ അത്തിക്കോട്. കൈക്കോട്ടും കണ്ടിട്ടില്ല ഒരു വടക്കൻ സെൽഫി എന്ന മൂവിയിലെ പാട്ട് വെച്ച് തരുമോ എന്നുള്ളതാണ് മെസ്സേജ്. ഇപ്പോൾ ഖദീജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൈക്കോട്ടും കണ്ടിട്ടില്ല നമ്മുടെ വൈക്കം വിജയലക്ഷ്മി പാടിയിട്ടുള്ള പാട്ട് അല്ലേ. എന്തായാലും വടക്കൻ സെൽഫിയിലെ ഈ പാട്ടും നമുക്ക് എന്തായാലും കേൾക്കാം. അപ്പോൾ 2 റിക്വസ്റ്റുകളാണ് കവിത ചേച്ചിക്കും അതുപോലെ തന്നെ ഖദീജ ചേച്ചിക്കും വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കൂടെ അഹല്യ എഫ് എം 90.4 ഇൻസ്റ്റന്റ് പാട്ടുമായി ലൈവ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് ആർ ജി ഹീരയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ 1 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കാണ്, വിച്ച് മീൻസ് നമ്മൾ 2-ാമത്തെ മണിക്കൂറിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരാണ്. അപ്പൊ നമ്മുടെ 2-ാമത്തെ മണിക്കൂറിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാനുള്ള സമയമാണ്. ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്? വിനയ, സുഖാണോ? ഓക്കെ. വിനയക്ക് ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് പുക്കാറുന്ന ഫിലിമിലെ കിസ്മത്ത് സേ തോ സോങ്.
1: കിസ്മത്ത് സേ തോ ആ പാട്ട്.
2: ആ, നല്ല രസല്ലേ?
1: നല്ല പാട്ടാ, എനിക്കും ഇഷ്ടമുള്ള പാട്ടാട്ടോ. ആർക്കാണ് ഈ പാട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണേ?
2: ഹീരേച്ചിടെ എന്താ പറയാ, സ്മൈലിനെ.
1: താങ്ക് യു. അപ്പൊ എന്റെ സ്മൈലിനാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, എനിക്കല്ലേ? താങ്ക് യു, താങ്ക് യു വിനയ്. അപ്പൊ എന്തായാലും എനിക്ക് വേണ്ടിട്ടാണ് പാട്ട്. എനിക്ക് ആദ്യമായിട്ട് ഒരാൾ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണെന്നൊക്കെ. താങ്ക് യു കേട്ടോ.
2: സൗണ്ട് നല്ല ഇഷ്ടാണ്.
1: അതെയോ? താങ്ക് യു വിനയ. അപ്പൊ എന്തായാലും ഞാൻ ദൈവമേ ഈശ്വര. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ചരാട്ടോ. ഓക്കെ വിനയ, ബൈ ബൈ. അപ്പൊ വിനയാണ് നമ്മൾ വിളിച്ചത്. വിനയ നമ്മളുടെ ഒരു പാട്ടിന്റെ മാത്രല്ല, ഷോന്റെ മാത്രല്ല, എന്റെ ചിരിയുടെ ഒക്കെ ഫാനാന്ന് പറയണേ. ഞാൻ ഇങ്ങനെ ബ്ലഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും ഈ പാട്ട് നമുക്ക് എന്തായാലും നമ്മൾ വിനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും. അടുത്ത ഡെഡിക്കേഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത് എഗെയിൻ വാട്സപ്പ് എന്നാണ്. ആർക്കാണ് നമ്മൾ പാട്ട് കൊടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഞാൻ നോക്കട്ടെ ആർക്ക് വെച്ച് കൊടുക്കാന്ന്. എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് നോക്കട്ടെ. ആ ഓക്കെ, മെസ്സേജ് അയച്ചിരിക്കുന്നതിൽ പറഞ്ഞിട്ടുള്ളത്, ഹായ്, ഞാൻ പ്രിയ കോഴിപ്പാറ. ആൻഡ ചേച്ചി ആൻഡ് ദിവ്യ ചേച്ചിക്ക് വേണ്ടി തമിഴ് സോങ് ഉൻ കൂടവേ പുറക്കണം സോങ് വെച്ചു തരൂ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ് ഒന്നും പറയണ്ട, ഞാൻ വെച്ചുതരും. ഓക്കെ. അപ്പൊ എന്തായാലും പ്രിയയാണ് കോഴിപ്പാറ എന്ന മെസ്സേജ് ആയിരിക്കും. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി നമുക്ക് വിനയാണ് ഒരു മെസ്സേജ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പ്രിയ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബാക്ക് ടു ബാക്ക്. ഒരു തമിഴ് സോങ്ങും ഒരു ഹിന്ദി സോങ്ങും ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. ഇതുപോലെ നിങ്ങൾക്ക് വിളിക്കണം വിളിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 8281509000 എന്നതാണ് നമ്മുടെ നമ്പർ. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ സെയിം നമ്പറിൽ വാട്സ്ആപ്പ് അവൈലബിൾ ആണ്. ഇനി അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ മെസ്സേജസ് അയക്കാം. അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ അഹലി എഫ് എം 90.4. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഓടെ സോങ് അല്ലേ? ആ അങ്ങനെ ഒരു മണി കഴിഞ്ഞതേ 15 മിനിറ്റ് ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RJ ഹീര ആണ്. ഒത്തിരി മെസ്സേജസ് ഉണ്ട് നമുക്ക് വാട്സപ്പിൽ. എല്ലാവരും അവരവരുടെ ഫേവററ്റ് പാട്ടുകൾ പലർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് റാൻഡം ആയിട്ട് ഒന്ന് രണ്ടെണ്ണം പിക്ക് ചെയ്യണം. ഞാൻ ദേ എടുക്കുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ, കൈൻഡ്ലി പ്ലേ ദ സോങ് ഗോപിക വസന്തം ഫ്രം ദ ഫിലിം ഹിസ് ഹൈനസ് അബ്ദുള്ള ബൈ ഫ്രാൻസിസ് ആന്റണി സ്റ്റാൻലി ആണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഗോപിക വസന്തം എന്ന് പറഞ്ഞ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും നമ്മൾ ആ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ് എന്ന് ഞാൻ നോക്കട്ടെ. കുറേ മെസ്സേജസ് ഉണ്ട്. ഞാൻ എങ്ങനെ ഒരെണ്ണം ചൂസ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് കേട്ടോ. എനിക്ക് ആർക്കും അങ്ങനെ സ്നേഹക്കൂടുതലൊന്നും ഇല്ല. ഞാനിങ്ങനെ റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്നു എന്നുള്ളൂ. അഹല്യ, ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ? അല്ല, അവിടെ എല്ലാവർക്കും സുഖമല്ലേ? അന്നാ ഇവിടെ എല്ലാവർക്കും സുഖമാണ്. ഇന്നലെ ഒക്ടോബർ 13 പ്രശസ്ത ബോളിവുഡ് ഗായകൻ കിഷോർ കുമാറിന്റെ ഓർമ്മദിനമായിരുന്നു. ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്തിയ ആരാധനയിലെ മേരെ സപ്നോ കി റാണി കബ് കേൾപ്പിക്കാമോ ശ്രീധരൻ അവണൂർ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ മിക്ക കോൺസേർട്ടിന് പോയാലും കേൾക്കുന്ന ഒരു പാട്ടാണ് അല്ലേ, മേരി സപ്നോ കി റാണി കബ് ആയി ഗീത്. ഈ പാട്ട് കേൾക്കാത്ത ആൾക്കാരുണ്ടാവാൻ സാധ്യത കുറവാണ്. അത്രയധികം ഫാൻസ് ഉള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ഈ പാട്ടും വെച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഒരു ഹിന്ദി സോങ്ങും അതുപോലെ തന്നെ ഒരു മലയാളം സോങ്ങും, രണ്ട് പാട്ടുകൾ ദേ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തോളൂ. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം. 8281509000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനും വെച്ചു തരാനും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഓൺ അഹല്യ FM, ദിസ് ഇസ് RJ ഹീര വിത്ത് യു. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം തേ 1:30 ആവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് റിക്വസ്റ്റുകളുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഞാൻ ആദ്യം അത് വായിക്കാം. ഞാൻ ചന്ദ്ര കുറ്റൂർ കുറ്റൂരിൽ എനിക്ക് ഏതാ പാട്ട്, നിന്ന സനിഹകെ ചിത്രത്തിലെ നീ പരിചയ ഒന്ന് പാട്ട് പ്ലേ ചെയ്യാമോ? ഓക്കെ, ഞാൻ ഈ പാട്ട്

കേട്ടിട്ടില്ല. എന്തായാലും ഈ പാട്ട് ഞാൻ ഉറപ്പായിട്ടും വെച്ചരും. ചന്ദ്ര എന്തായാലും കാര്യമായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചല്ലോ, അപ്പൊ എന്തായാലും ഞാൻ കേൾപ്പിച്ചു കൊടുക്കും. എനിക്ക് തോന്നുന്നു ഇതൊരു തെലുഗു പാട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തെലുഗും കന്നഡയും ഒന്നും അങ്ങനെ കേട്ടാൽ തിരിച്ചറിയില്ല. എന്തായാലും പാട്ട് കേട്ടിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ ഇത് ഏത് ലാംഗ്വേജ് ആണെന്നുള്ളത്. ഓക്കെ, എന്തായാലും ചന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് കേൾക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കൊരു വലിയ മെസ്സേജ് വന്നിട്ടുണ്ട്, അതാരാണ് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ നോക്കട്ടെ. കുറേ പേരുടെ മെസ്സേജസ് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ റാൻഡമായിട്ട് നമ്മൾ പിക്ക് ചെയ്യാണ്. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലൂടെ ഇന്ന് ജന്മദിനമായ സൗഹൃദവാണി കൂട്ടായ്മയിലെ ഷീബ ചേച്ചിയുടെ കൊച്ചുമകൻ ഡിയോണനും സിന്ധു ചേച്ചിയുടെ മകൾ ആരാധ്യ മോൾക്കും 1000 ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് രാഷ്ട്രം സിനിമയിലെ 1 കോടി മംഗളം എന്ന പാട്ട് കേൾപ്പിക്കുക. PV മുഹമ്മദാണ് വടക്കേ വാവന്നൂർ എന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്ക്, ഡിയോണനും അതുപോലെ തന്നെ ആരാധ്യ മോൾക്കും, രണ്ടു പേർക്കും ഇന്ന് ബർത്ത്ഡേ ആണ്. ഒന്ന് നവ്യനായരുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുട്ടികളാണ് ഇവർ രണ്ടുപേരും. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും ഹാപ്പി ബർത്ത്ഡേ ഫ്രം അഹല്യ FM. അപ്പൊ രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കന്നഡയാണോ തെലുഗാണോ എന്ന് എനിക്കറിയാത്ത ആ പാട്ട് നമ്മൾ ചന്ദ്രയ്ക്ക് വേണ്ടി കേൾക്കാൻ പോവാണ്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം. 8 1 5 0 9 0 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ കൂടെ അഹല്യ FM 90.4. ദിസ് ഇസ് RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്. സമയം അങ്ങനെ 1:35 ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹലി FM 90.4 ആണ് നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. RG ഹീരയാണ്. കുറേ മെസ്സേജസ് ഉണ്ട്. വീണ്ടും നമ്മൾ റാണ്ടമായിട്ടൊന്നും പിക്ക് ചെയ്യുന്നു. ഹായ് അഹലി FM, ആയ മരുൺ ഫ്രം ചിറ്റൂർ. എനിക്ക് റമ്മി സിനിമയിലെ കൂടെ മേലെ കൂടെ വെച്ച് മ്യൂസിക് പ്ലേ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ അത്. കൂടെ മേലെ കൂടെ വെച്ച് കൂടെ നൂറ് പൂരവലെ. നമ്മുടെ വിജയ് സേതുപതിയുടെ ഭക്തയാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും. റമ്മി പോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എന്തായാലും താങ്ക് യു ഫോർ ആസ്കിംഗ് ദി സോങ്. എനിക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പൊ കൂടെ മേലെ കൂടെ വെച്ച് എന്ന് പറഞ്ഞ പാട്ട് നമ്മൾ എന്തായാലും വെച്ചു കൊടുക്കും. ആൻഡ് അടുത്ത സോങ് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ മെസ്സേജസ് ഉണ്ടല്ലോ. ഞാൻ ആർക്ക് പാട്ട് കൊടുക്കും, എന്റെ ദൈവം, എനിക്ക് കൺഫ്യൂഷൻ ആണല്ലോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, എന്തായാലും വീണ്ടും നമുക്ക് അടുത്തൊരു മെസ്സേജ് എടുക്കേണ്ട ഒരു സമയമാണ്. സോ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഹായ് അഹല്യ, ഐ ആം സുധീഷ്. സുധീഷ് ചോദിച്ചിട്ടുള്ള പാട്ട് വാത്സല്യം എന്ന സിനിമയിലെ പാട്ടാണ്, അഴകി എന്ന് പറഞ്ഞുള്ള പാട്ട്. ഓക്കെ, എന്തായാലും ഈ പാട്ടും ഞാൻ വെച്ചു തരാം കേട്ടോ. അപ്പൊ രണ്ട് പാട്ടുകളാണ് ഈ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്, ഒരു മലയാളം പാട്ടും ഒരു തമിഴ് പാട്ടും. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകൾ കേട്ടിട്ട് വേഗം തിരിച്ചു വരാം. നമ്മുടെ സ്ലോട്ടുകളൊക്കെ ഓൾമോസ്റ്റ് ഫിൽഡ് ആണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. ഒന്ന് രണ്ട് റിക്വസ്റ്റും കൂടെ എനിക്കിനി എടുക്കാൻ പറ്റുള്ളൂ. വേഗം വേഗം മെസ്സേജസ് അയച്ചോളൂ 8 8 1 5 0 9 000 എന്ന നമ്പറിലേക്ക്. ദിസ് ഇസ് RG ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ്. പാട്ടാണ് ഓണാഹലി എഫ് എം 90.4. പക്ഷെ എന്റെ സമയം ദേ ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി എനിക്ക് പാട്ട് വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ വെച്ചുതരാൻ പറ്റുള്ളൂ. എനിക്കറിയാം കുറെ പാട്ടുകളുടെ, അതായത് ആൾക്കാരുടെ റിക്വസ്റ്റ് ഞാൻ എടുത്തിട്ടില്ല, കുറെ കോളുകൾ മിസ്സായി പോയിട്ടുണ്ടാവും. ഐ നോ. പക്ഷെ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ആ റിക്വസ്റ്റുകളൊക്കെ എടുക്കും എന്ന ഉറപ്പോടു കൂടിയാണ് തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയുന്നത്. എന്തായാലും ലാസ്റ്റ് റിക്വസ്റ്റ് എടുക്കാൻ പോകുന്നത്, ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ അഹല്യ, ഐ എം സരിത മോഹൻ. സോങ് നന്ദന മൂവിയിലെ ജഗന ജഗന എന്ന് പറഞ്ഞ പാട്ട്. ജഗന ജഗന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിധുന, ആ പാട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും സരിതയ്ക്ക് വേണ്ടി, സരിത ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. ആൻഡ് അടുത്ത പാട്ട് ചോദിച്ചിട്ടുള്ളത് ആരാണോ നോക്കട്ടെ. ഇനിയും കുറേ മെസ്സേജസ് ഉണ്ട്, ഞാൻ എന്തായാലും റാണ്ടമായിട്ട് ഒരാളെയും കൂടെ പിക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഹായ് അഹല്യ, ഐ എം നസ്വിൻ. സുഖമാണോ? എനിക്ക് ചന്ദ്രോത്സവം മൂവിയിലെ ആരാരും കാണാതെ എന്ന പാട്ട് വെക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നസറിന് വേണ്ടി, അല്ല നസ്വിൻ എന്നാണ് പേര് കേട്ടോ, NASWIN. നസ്വിന് വേണ്ടിയിട്ട് നമ്മൾ ആരാരും കാണാതെ, നല്ലൊരു പാട്ടാണ് അല്ലേ നമ്മുടെ ചന്ദ്രോത്സവം മൂവിയിലെ. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും കുറെ മെസ്സേജസ് ഉണ്ട്. എന്തായാലും അവിടെ നിന്നും ഒരാളെ നമ്മൾ റാണ്ടമായിട്ട് പിക്ക് ചെയ്യുമ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുഹൈലാണ്. സുഹൈൽ ചോദിച്ചിരിക്കുന്നത് സായ് അഭയങ്കറിന്റെ രതിമ സോങ് വെച്ചുവരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ സുഹൈലിന് വേണ്ടിയിട്ട് ആ പാട്ടും കേൾക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എനിക്കറിയാം എടുക്കാത്ത റിക്വസ്റ്റുകളൊന്നും, എല്ലാ കംപ്ലൈൻറ്റുകളും ഞാൻ എടുത്തിരിക്കുന്നു. വരും ദിവസങ്ങളിൽ എന്തായാലും വെച്ചു തരുന്നതാണ് എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് ബൈ ബൈ പറയുന്നത് ആർജി ഹീരയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസണിംഗ് ടു അഹല്യ എഫ് എം 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: ഈ ചൂട് കാലത്ത് ഒരു എ സിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എ സി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: മലയാള സംഗീത ലോകത്ത് തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ ഗായികയാണ് സൈനോര ഫിലിപ്പ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ശബ്ദത്തിനൊരു പ്രത്യേക സ്റ്റൈലും യുണീക്നെസ്സും ഉള്ള ഒരു ഗായിക. പെട്ടെന്ന് തന്നെ ഇത് സൈനോരയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശബ്ദം അല്ലെ. ഒരു മ്യൂസിക്കൽ ഫാമിലിയിലാണ് ജനിച്ചിട്ടുള്ളത്. പഠിപ്പിനേക്കാൾ കൂടുതൽ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ഫാമിലിയായിരുന്നു. ഒരു കമ്പോസറാണ്, ഒരു സിംഗറാണ്, ഒരു ഡബിംഗ് ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പറയണം. കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് സംഗീത ലോകത്തേക്ക് എത്തിയ സൈനോര, കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് സംഗീത ലോകത്തേക്ക് എത്തിയ സൈനോര എന്ന ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരുപാട് പാട്ടുകൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് എങ്കിലും ഈ പാട്ട് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സോങ് ആണ്, ഉണരുകയാണോ എന്ന ഗാനം. സന്തോഷ് വർമ്മ വരികൾ എഴുതി, ഉദാഹരണം സുജാത എന്ന സിനിമയ്ക്ക് വേണ്ടി ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത ഒരു ഹോപ്പ്ഫുൾ, ഒരു പ്രതീക്ഷയുള്ള ഗാനം എന്ന് പറയണം. സോ ഈ പാട്ടാണ് ആദ്യമായി നമ്മൾ സൈനോര ഫിലിപ്പിന്റെ ശബ്ദത്തിൽ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ ആർ ജി ഹീര. സൈനോര ഫിലിപ്പ് എന്ന ഗായികയുടെ ഗാനങ്ങളിലൂടെ നമുക്കിന്ന് സഞ്ചരിക്കാം. സ്റ്റേ ട്യൂൺഡ്.

പാട്ട് പാടുക മാത്രമല്ല സംഗീത സംവിധാനത്തിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളൊരു കലാകാരി സൈനോറ ഫിലിപ്പ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി സൈനോറ ഫിലിപ്പ് ഒരു സംഗീത സംവിധായികയായി മാറുന്നത്. ഈ പാട്ട് കമ്പോസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇത് ജോബ് കുര്യൻ എന്ന ഗായകനെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് സൈനോരയ്ക്ക് ഭയങ്കര വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ നല്ല സുഹൃത്തുക്കളാണ് ഇവര്. അതുകൊണ്ട് തന്നെ ജോബ് കുര്യന്റെ ഒരു വോക്കൽ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ഫോക്ക് എലമെന്റോട് കൂടിയിട്ടുള്ള ഒരു പാട്ട് കമ്പോസ് ചെയ്തു. ആൻഡ് ഈ പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം ഇത് കേൾപ്പിക്കുന്നതും ജോബ് കുര്യനാണ്. അപ്പൊ ജോബ് കുര്യൻ ചോദിക്കുകയാണ് ഇത് ആരെ കൊണ്ടാണ് പാടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി സൈനോറ ഫിലിപ്പ് പറയാണ് ഇത് ജോബ് തന്നെയാണ് പാടാൻ പോകുന്നത്. കമ്പോസിംഗ് മാത്രമല്ല ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തതും സൈനോറ ഫിലിപ്പ് തന്നെയാണ്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നാടൊട്ടുക്കും എന്ന ഗാനം ജോബ് കുര്യനും പ്രാർത്ഥന ഇന്ദ്രജിത്തും ചേർന്ന് പാടിയ പാട്ട്. അൻവർ അലി വരികൾ എഴുതി കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയ്ക്ക് വേണ്ടി സൈനോറ ഫിലിപ്പ് കമ്പോസ് ചെയ്ത ഗാനം ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ ആർ ജി ഹീര സൈനോറ ഫിലിപ്പ് എന്ന ഗായികയുടെ കമ്പോസറിന്റെ ഡബിംഗ് ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. സ്റ്റേ ട്യൂൺഡ്.

വേറിട്ട ശബ്ദത്തിലൂടെ, ആലാപനത്തിലൂടെ, ഊർജത്തിലൂടെ ഒരുപാട് പാട്ടുകൾക്ക് പുതുമ നൽകിയ ഗായിക. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരാണ്. അങ്ങനെ കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് എ ആർ റഹ്മാന്റെ ബാൻഡിലേക്ക് എത്തിയ ഒരു ഗായിക കൂടിയാണ് സൈനോറ ഫിലിപ്പ്. ഒരു കോറസ് സിംഗർ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ബാൻഡിലേക്ക് എത്തുന്നത്. ഒരു പാട്ട് പാടാനായിട്ട് അദ്ദേഹം സൈനോറ എന്ന പേര് വിളിച്ചപ്പോ ഒരു കണ്ണൂരുകാരി അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു പാട്ടുകാരിക്കുണ്ടായ സന്തോഷം സൈനോറ ഫിലിപ്പിന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. എന്തായാലും വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു എ ആർ റഹ്മാനോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു പാട്ട് പാടാൻ അവസരം ലഭിക്കുമ്പോൾ അത് ഏത് പാട്ടാണ്, ഏത് സിനിമയാണ്, ആരാണ് ഡയറക്ട് ചെയ്യുന്നത് എന്നുപോലും അറിയാതെയാണ് ആ പാട്ട് പാടാനായിട്ട് സൈനോറ ചെല്ലുന്നത്. അത്രമാത്രം എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ആൻഡ് എ ആർ റഹ്മാന്റെ മ്യൂസിക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്കാലത്തെയും ഹിറ്റ് പാട്ടുകളിൽ ഒന്ന് സൈനോറ ഫിലിപ്പിന്റെ കൂടെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. എനിക്ക് വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടും കൂടിയാണിത്. സോ ശിവാജി എന്ന സിനിമയിൽ എ ആർ റഹ്മാനും സൈനോറ ഫിലിപ്പും ചേർന്ന് പാടിയ പാട്ട്, എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് വാലി വരികൾ എഴുതിയ അതിരടിക്കാരോ മച്ച എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അനഹലി എഫ് എം 90.4 ഓർമ്മയിലുണ്ട് ഗാനങ്ങളിൽ സൈനോറ ഫിലിപ്പ് എന്ന ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

സ്വന്തം ശബ്ദം പോലെ തന്നെ സ്വന്തം വ്യക്തിത്വത്തിലും നിലപാടുകളിലും ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു ആർട്ടിസ്റ്റ് സൈനൗറ ഫിലിപ്പ് എന്ന ടാലന്റഡ് ആർട്ടിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എം 90.4 ആർ ജി ഹീര. കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയ്ക്ക് ശേഷം ആഹ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും സൈനൗറ ഫിലിപ്പ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഒരു പാട്ടാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. ബിബിൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഈ ഒരു സിനിമയിലേക്ക് സൈനൗറ ഫിലിപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ട് പാവപ്പെട്ട രണ്ടാളുകളുടെ സ്നേഹം കാണിക്കുന്ന ഒരു പാട്ടാണ് നമുക്ക് വേണ്ടത് എന്ന് പറയണ്ടേ. ആൻഡ് കമ്പോസ് ചെയ്ത അതേ സമയം തന്നെ സൈനോര ഇതിന്റെ വരികളും എഴുതി എന്ന് പറയുന്നത് ഒരു സൈനോര ഫിലിപ്പിന്റെ ഉള്ളിലുള്ള ഒരു ലിറിസിസ്റ്റിനെയാണ് നമുക്ക് തുറന്നു കാണിക്കുന്നത്. തണ്ടൊടിഞ്ഞ താമരയെ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉള്ള ഒരു പാട്ടായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം മലയാള സിനിമയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പോസേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിറിസിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. അപ്പോൾ ഒരു വിമൻ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മളൊരു പാട്ട് കേൾക്കുന്നു എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് അത്രയും മനോഹരമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് തുറന്നു തരുന്നത്. സോ ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഓണോർമയിലുണരും ഗാനങ്ങൾ വിജയ് യേശുദാസും സൈനോരയും ചേർന്ന് പാടിയ പാട്ട്. ആഹ എന്ന സിനിമയ്ക്ക് വേണ്ടി സൈനോര തന്നെ വരികൾ എഴുതുകയും

സിനിമയ്ക്ക് പുറത്തും സ്വതന്ത്ര സംഗീതത്തിലും സംഗീത പരിപാടികളിലൊക്കെ സജീവമായിട്ടുള്ള ഒരു കലാകാരി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. സൈനോര ഫിലിപ്പ് എന്ന സജീവമായ ഈ കലാകാരിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗീതത്തിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന ഒരാളാണ്. ഈ ഗായികയ്ക്ക് ഒരു സംഗീത സംവിധായികയാകാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമ. ഈ സിനിമയിൽ ഒരുപാട് എക്സ്പെരിമെന്റുകൾ നടത്തിയിട്ടുണ്ട്. സുരാജേട്ടനെ വെച്ച് പാട്ട് പാടിയിട്ടുണ്ട്. എന്റെ ശിവനെ എന്ന് പറഞ്ഞിട്ട് പാടിയിട്ടുള്ള പാട്ട് ഹിറ്റായിരുന്നു. അതേപോലെ തന്നെ ആളുകളെ ഞെട്ടിച്ചത് ചക്കപ്പാട്ട് എന്ന് പറയുന്ന ഒരു പാട്ടായിരുന്നു. കാരണം വെസ്റ്റേൺ പാട്ടുകളൊക്കെ പാടി നമ്മൾ സ്റ്റൈലിഷ് പാട്ടുകൾ മാത്രം പാടുന്ന സൈനോര ഫിലിപ്പിൽ നിന്ന് ഇത്തരം ഒരു പാട്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ചക്കപ്പാട്ട് എന്ന് പറയുന്ന ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട്

ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന, ഒരു സാധാരണ മിഡിൽ ക്ലാസ് ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന വരികളും അതേപോലെ തന്നെയുള്ള ഒരു ഈണമായിരുന്നു. ആൻഡ് ഏറ്റവും മനോഹരമായിട്ട് തന്നെ അത് പാടി വിട്ടിട്ടുണ്ട്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയ്ക്ക് വേണ്ടി അൻവർ അലി വരികൾ എഴുതി സന്നിധാനന്ദനും ആർ ജെ നിമ്മിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ഫോക്ക് ടച്ചുള്ള പാട്ട്, സൈനോര ഫിലിപ്പിന്റെ കമ്പോസിഷൻ. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ആർ ജി ഹീര, സൈനോര ഫിലിപ്പ് എന്ന ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഏത് തരം പാട്ടുകളും വളരെ അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു പാട്ടുകാരിയാണ് സൈനോര ഫിലിപ്പ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഒരു സിംഗർ മാത്രമല്ല, താനൊരു നല്ല കമ്പോസർ കൂടിയാണ് എന്ന് സൈനോര ഫിലിപ്പ് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ സൈനോരയിലേക്ക് എത്തിയ ഒരു പാട്ടായിരുന്നു മാംഗല്യം തന്തുനാനെ എന്ന സിനിമയിലെ പാട്ട്. ഈ പാട്ടിന് രണ്ട് വേർഷൻസ് ഉണ്ട്. സൗമ്യ എന്ന് പറയുന്ന ഡയറക്ടർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് സൈനോര ഫിലിപ്പ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഒരു കലാകാരിയെ വിശ്വസിച്ച് സിനിമ ഏൽപ്പിക്കാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുന്ന ആളുകളെ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളിലുള്ള വലിയൊരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ആ കോൺഫിഡൻസ് ഒരു കലാകാരിക്ക് നൽകുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ചില്ലറൊന്നുമല്ല. അപ്പോൾ വളർന്നു വരുന്ന ഒരു മ്യൂസിക് കമ്പോസർ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു മാംഗല്യം തന്തുനാനെ പോലുള്ള സിനിമ തീർച്ചയായിട്ടും സൈനോര ഫിലിപ്പിനൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. സോ ഒരു വിമൻ പെർസ്പെക്റ്റീവ് വീണ്ടും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ അതിന്റെ ട്യൂൺ അത്രയും മനോഹരമായി തന്നെ വന്നിട്ടുണ്ട്. മൗനം എന്ന ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിന്നാഥ് പുത്തഞ്ചേരി വരികൾ എഴുതി രാജലക്ഷ്മിയും സൂരജ് സന്തോഷും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി മാംഗല്യം തന്തുനാനേന, കമ്പോസ്ഡ് ബൈ സൈനോര ഫിലിപ്പ് ഓൺ അഹലി എഫ് എം 90.4. നിങ്ങളുടെ കൂടെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര, സൈനോര ഫിലിപ്പ് എന്ന ടാലന്റഡ് ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

സംഗീതം എന്ന് പറയുന്നത് ഈണം താളം മാത്രമല്ല, അത് ഒരു വികാര പ്രകടനം കൂടിയാണ് എന്ന് തെളിയിച്ച ഒരു ഗായിക. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഒരു വികാരത്തെ ഏറ്റവും ഭംഗിയായി പാട്ടുകളിലൂടെ അവതരിപ്പിച്ചതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ പാട്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. സൈനോര ഫിലിപ്പ് എന്ന ആർട്ടിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗീത പ്രേമികൾക്കിടയിലുള്ള ഒരു വേറിട്ട ശബ്ദം തന്നെയാണ് സൈനോര ഫിലിപ്പ്. എന്നാൽ സൈനോര ഫിലിപ്പിന്റെ നാടും വീടും ഒക്കെ കണ്ണൂരാണ്. കണ്ണൂർ സ്ലാങ്ങും എപ്പോഴും നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പോ നെഞ്ചില് നേരുള്ളവരുടെ നാട് എന്നാണ് കണ്ണൂരിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂരിനെ അത്രമാത്രം സ്നേഹിക്കുകയും തിരിച്ചു വീട്ടിൽ പോവാൻ ഏറെ ഇഷ്ടമുള്ള ഒരു ഗായിക. അങ്ങനെ ആ ഒരു വികാരം, ഒരു ഒരു നാടിനോട് തോന്നുന്ന ഒരു ഇഷ്ടം, ഒരു സ്നേഹം ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു പാട്ടാണ് കണ്ണൂർ സോങ് എന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ കണ്ണൂർ ഉപയോഗിക്കുന്ന ആ സ്ലാങ്ങിൽ വരുന്ന വാക്കുകളും അല്ലെങ്കിൽ ഫ്രേസസും ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് ചേക്കേറുന്ന രീതിയിൽ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട്. അങ്ങനെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തിയ ഒരു ഗായിക കൂടിയാണ് സൈനോര ഫിലിപ്പ്. സോ ഈ പാട്ട് കണ്ണൂരുകാർക്ക് മാത്രമല്ല എല്ലാ നാട്ടിലുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടും എന്ന് പറയുന്നത് തന്നെയാണ് ഈ പാട്ടിന്റെ ഒരു സ്വീകാര്യത. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബാങ്കി ബാങ്കി ബാങ്കി ബൂം ഓൺ. ഓർമ്മയിലുണരും ഗാനങ്ങൾ വൈശാഖ് സുഗണനും സൈനോര ഫിലിപ്പും ചേർന്ന് വരികൾ എഴുതി സൈനോര തന്നെ പാടി കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം ഓൺ. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ FM 90.4 ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഏതാണ് ആ പാട്ട്? സൈനോര ഫിലിപ്പ് എന്ന ഗായികയുടെ പാട്ടുകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ തമിഴ് ഗാനങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കില്ല. അതിൽ തന്നെ ആയൻ എന്ന സിനിമയിൽ എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും ഈ പാട്ട് പാടിയിരിക്കുന്നത് സൈനോരയാണെന്ന് അറിയില്ല. കാരണം ഈ പാട്ടിൽ ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലില്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ടെക്സ്ചറിലുമാണ് സൈനോര ഈ പാട്ട് പാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും ഇത് സൈനോരയുടെ പാട്ടാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സോങ് ആണ്, പക്ഷേ ഈ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെയാണ് ഈ പാട്ട് നമ്മൾ കാണുന്നതും. ആൻഡ് വളരെ മനോഹരമായിട്ട് തന്നെ ഈ പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയിട്ടുണ്ട് സൈനോരയെ പോലെയുള്ളൊരു സിംഗർ മലയാളത്തിൽ അധികം യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ തമിഴ് സിനിമകളിൽ ഏറ്റവും ഭംഗിയായി തന്നെ അവിടെയുള്ള മ്യൂസിക് കമ്പോസേഴ്സ് ആ ഒരു ടാലൻറ്റിനെ, ആ ഒരു പൊട്ടൻഷ്യലിനെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായ ഗാനങ്ങൾ സൈനോരയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്ത്, പ വിജയ് വരികൾ എഴുതി, സൈനോര ഫിലിപ്പും ദേവൻ ഏകാംബരവും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഹണി ഹണി കണ്ണൽ ഹണി എന്ന ഗാനം നിങ്ങളോടൊപ്പം. ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് സിനിമ ഫീൽഡ് അല്ലെങ്കിൽ സംഗീത മേഖല എന്നു പറയുന്നത്. ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സിനിമ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സംഗീതം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഒരു കലാകാരിയുടെ യഥാർത്ഥ സൗന്ദര്യം അവരുടെ കഴിവിനൊപ്പം സ്വന്തം ശബ്ദത്തിൽ വിശ്വസിക്കാനും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും ഉള്ളൊരു ധൈര്യമൊക്കെ കൂടിയാണ്. സൈനോറ ഫിലിപ്പ് എന്ന ഗായിക അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ്. കാരണം കോളേജ് കഴിഞ്ഞ് പി ജി സ്റ്റഡീസ് വേണോ അതോ പാട്ട് വേണോ എന്ന് പറയുന്ന ഒരു ഡിലമ നിൽക്കുന്ന സമയത്ത് ആ ഒരു ക്രൈസിസ് പോയിന്റിൽ പാട്ട് തന്നെ മതി അല്ലെങ്കിൽ സംഗീതത്തിൽ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു റിസ്ക് എടുത്തിട്ടുള്ള ഒരു കലാകാരിയാണ്. കോളേജ് കഴിഞ്ഞ് പി ജിക്ക് പോകണോ അതോ അൽഫോൻസ് ജോസഫ് നൽകിയിട്ടുള്ള പാട്ട് പാടാൻ വേണ്ടി പോകണോ എന്ന കൺഫ്യൂഷനിൽ പാട്ട് തന്നെ തിരഞ്ഞെടുക്കുകയും ചേതന സ്റ്റുഡിയോയിൽ, തൃശ്ശൂരുള്ള ചേതന സ്റ്റുഡിയോയിൽ പോയി പാടുകയും ചെയ്തിട്ടുള്ള ഒരു ഗായിക. സോ ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ, അത് എപ്പോൾ വേണമെങ്കിലും വരാം. അത് കിട്ടിയപ്പോൾ ഒരു ഗായിക എന്ന നിലയിൽ അത് ചൂസ് ചെയ്യുക തന്നെ ചെയ്തു. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി അൽഫോൻസ് ജോസഫ് കമ്പോസ് ചെയ്ത് സൈനോര പാടിയ പാട്ട് Am I Dreaming എന്ന മനോഹരമായ ഒരു ഇംഗ്ലീഷ് സോങ് ആണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ. ആർ ജി ഹീര, സൈനോറ ഫിലിപ്പ് എന്ന ടാലന്റഡ് ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ്. സ്റ്റേ ട്യൂൺഡ്.

പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഈ പാട്ട് പാടും എന്ന് ഉറച്ച് വിശ്വസിച്ച് റിസ്ക് എടുത്ത ഒരു ഗായിക. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പാടിയ പാട്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ തമിഴ് പാട്ട്. പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്താണെങ്കിൽ പോലും കോൺസേർട്ടുകളൊക്കെ ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്തിരുന്ന ഒരു ഗായിക കൂടിയാണ്. എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും വൊമിറ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ തരണം ചെയ്ത് പാട്ടുകളോടുള്ള ഒരു ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടന്ന് അങ്ങനെ നടന്നു പാടിയ ഒരു പാട്ടുകാരി. അങ്ങനെ 8-ാമത്തെയോ 9-ാമത്തെയോ മാസത്തിലാണ് തുപ്പാക്കി എന്ന സിനിമയ്ക്ക് വേണ്ടി പാടാനായിട്ട് ഹാരിസ് ജയരാജ് വിളിക്കുന്നത്. ട്രെയിനിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു, വേണോ വേണ്ടയോ എന്നൊരു ക്രൈസിസ് മൊമെന്റിലായിരുന്നു. പക്ഷേ പോകണം പാടണം എന്ന് തീരുമാനിക്കുകയും റിസ്ക് എടുക്കുകയും അവിടെ ചെന്ന് ഹാരിസ് ജയരാജി വലിയ വയറൊക്കെ കണ്ടപ്പോൾ ഞെട്ടി എന്നാണ് സൈനോര ഫിലിപ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തുപ്പാക്കി എന്ന സിനിമയിലെ ഈ എനർജറ്റിക് സോങ് നമ്മൾ സൈനോര ഫിലിപ്പിന്റെ ശബ്ദത്തിൽ കേൾക്കുകയാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിന്റെ ബാക്ക് സ്റ്റോറി ഒന്നും ആലോചിക്കുന്നുണ്ടാവില്ലല്ലോ അല്ലേ. എന്തായാലും എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണിത്. ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്ത്, പാ വിജയ് വരികൾ എഴുതി, തുപ്പാക്കി എന്ന സിനിമയ്ക്ക് വേണ്ടി ജാവേദ് അലിയും സൈനോര ഫിലിപ്പും ശർമ്മിളയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പവർ പാക്ക് സോങ് ആണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എം 90.4 ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. സൈനോര ഫിലിപ്പ് എന്ന ടാലന്റഡ് ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ആർ ജി ഹീര ഫ്രം ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഓൺ ദി ഓണ അഹലി എഫ് എം 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
6: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
5: Tune in to Ahalya FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്?

0: കുറച്ച് കുറെ പൊട്ടിച്ചല്ലേ.
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വില കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വാവ്, വെറും 399? ഇതെവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
3: ഹലോ, നമസ്കാരം. അഹല്യ ഫ്രം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ഈ ക്രിസ്റ്റീന കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മള് ഡോക്ടർ അഹല്യയിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേൾക്കുമ്പോ തന്നെ പലർക്കും ഭയം തോന്നാറുള്ള, എന്നാൽ കൃത്യമായ അറിവും മുൻകരുതലുകളും ഉണ്ടെങ്കിൽ തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പ്രധാന വിഷയത്തെ കുറിച്ചാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും കൂടുതലായി കണ്ടുവരുന്ന പ്രധാനപ്പെട്ട 5 തരം ക്യാൻസേഴ്സ്, ഇതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുമായിട്ട്. പലപ്പോഴും ലക്ഷണങ്ങൾ കൃത്യസമയത്ത് തിരിച്ചറിയാത്തതും ഭയം കാരണം ഡോക്ടറെ കാണാൻ വൈകുന്നതുമാണ് ക്യാൻസർ രോഗം സങ്കീർണമാക്കാൻ കാരണം. എന്നാൽ ആദ്യഘട്ടങ്ങളിൽ തന്നെ തിരിച്ചറിഞ്ഞ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന പലതരം ക്യാൻസറുകളുണ്ട്. എന്താണ് ക്യാൻസർ? അത് എങ്ങനെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത്? പുരുഷന്മാരിലും സ്ത്രീകളിലും ഇത് ഏതെല്ലാം തരത്തിലാണ് ബാധിക്കുന്നത് എന്നൊക്കെ അറിയണ്ടേ? അത് വളരെ ഡീറ്റെയിൽ ആയിട്ടും എന്നാൽ വളരെ സിമ്പിളായിട്ടും ഞാൻ പറഞ്ഞു തരാം ചെറിയൊരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യയാണ്. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ FM 90.4 ആണ്. ഈ പുരുഷന്മാരില് കൂടുതലായി കണ്ടുവരുന്ന പ്രധാന ക്യാൻസറുകളെ കുറിച്ചാണ് ഈ സെഗ്മെന്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യത്തേത് ലങ് ക്യാൻസർ ആണ്. പുകവലിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്ക. ഈ വിട്ടുമാറാത്ത ചുമ, ശ്വാസം മുട്ടല്, ചുമയ്ക്കുമ്പോൾ രക്തം വരിക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. രണ്ടാമത്തേതാണ് ഓറൽ ക്യാൻസർ അഥവാ വായിലുണ്ടാവുന്ന അർബുദം. മദ്യപാനം, പുകയില, മുറുക്ക്, അമിത മദ്യപാനം എന്നിവ മൂലം വായ്ക്കുള്ളിൽ ആഴ്ചകളോളം മാറാത്ത മുറിവുകളോ അല്ലെങ്കിൽ വെള്ളപ്പാടുകളോ ആയി ഇത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. മൂന്നാമത്തേതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. പ്രായമായ പുരുഷന്മാരില് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട്, ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കണമെന്ന് തോന്നുക എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. നാലാമത്തേതാണ് കുടൽ അർബുദം അഥവാ കോളോറെക്ടൽ ക്യാൻസർ എന്ന് പറയും. മലത്തിൽ രക്തം കാണുക, വിട്ടുമാറാത്ത വയറിളക്കമോ മലബന്ധമോ എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. അഞ്ചാമത്തേത് കരൾ അർബുദം അഥവാ ലിവർ ക്യാൻസർ ആണ്. അമിത മദ്യപാനവും ഫാറ്റി ലിവറുമാണ് ഇതിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഇനി സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. അങ്ങനെ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന 5 തരം ക്യാൻസറുകളെ കുറിച്ചാണ്. ഇതിൽ ഒന്നാമത്തേത് സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ ആണ്. മാറിടത്തില് വേദനയില്ലാത്ത തടിപ്പുകൾ, വലുപ്പത്തിലോ ആകൃതിയിലോ മാറ്റം എന്നിവ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണം. രണ്ടാമത്തേത് ഗർഭാശയ ഗള അർബുദമാണ് അഥവാ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയും. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതായത് HPV മൂലമുണ്ടാകുന്നതാണിത്. പീരിയഡ്സിനിടയിലോ ബന്ധപ്പെട്ട ശേഷമോ ഉള്ള അസാധാരണ രക്തസ്രാവത്തിലൂടെ തിരിച്ചറിയാനാകും. മൂന്നാമത്തതാണ് അണ്ടാശയ അർബുദം അഥവാ ഒവേറിയൻ ക്യാൻസർ. അടിവയറ്റില് വിട്ടുമാറാത്ത ഗ്യാസും വയറു നിറഞ്ഞു നിൽക്കുന്ന അനുഭവമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത്. നാലാമത്തത് ഗർഭാശയ അർബുദമാണ് അഥവാ യൂട്രൈൻ അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ക്യാൻസർ എന്ന് പറയും. പീരിയഡ്സിന് ശേഷം അതായത് മെനോപോസിന് ശേഷം ഉണ്ടാകുന്ന രക്തസ്രാവമാണ് പ്രധാന ലക്ഷണം. അഞ്ചാമത്തെ ക്യാൻസർ എന്ന് പറയുന്നത് സ്ത്രീകളിൽ കണ്ടുവരുന്ന തൈറോയ്ഡ് ക്യാൻസർ ഓർ കോളോറെക്ടൽ ക്യാൻസർ ആണിത്. ഇനി ഇവ എങ്ങനെ തിരിച്ചറിയാം എന്നറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ചെറിയൊരു ബ്രേക്കിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നിങ്ങൾ കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാട്ടോ, നിങ്ങളുടെ മാത്രം ക്രിസ്റ്റീന. എവിടെയാണെന്ന് മറക്കണ്ട, അഹല്യ FM 90.4 ക്യാൻസർ രോഗനിർണയത്തിന് ഏറ്റവും പ്രധാനം അത് ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തുക എന്നതാണ്. ഇതിനായി ലളിതമായ ചില മെഡിക്കൽ പരിശോധനകൾ ലഭ്യമാണ്. സ്ത്രീകൾക്ക് സ്ഥാനാർബുദം കണ്ടെത്താൻ മാമോഗ്രാം പരിശോധനയും സ്വയം സ്ഥാന പരിശോധനയും, അതായത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനും ചെയ്യാവുന്നതാണ്. സെർവിക്കൽ ക്യാൻസർ തടയാൻ വളരെ ലളിതമായ പാപ് സ്മിയർ പരിശോധനയും HPV വാക്സിനേഷനും ലഭ്യമാണ്. പുരുഷന്മാർക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ തിരിച്ചറിയാൻ PSA, അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന രക്തപരിശോധന ചെയ്യാം. കുടലർബുദം കണ്ടെത്താൻ 50 മുകളിലുള്ളവർക്ക് കൊളോണോസ്കോപ്പി ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശരീരത്തിന് മാറാത്ത തടിപ്പുകളോ അല്ലെങ്കിൽ പെട്ടെന്ന് ഭാരം കുറയുന്നതോ മാറാത്ത ക്ഷീണമോ കണ്ട പരിശോധന നടത്താൻ ഒട്ടും മടി കാണിക്കരുത്. ഇനി ഇത് വരാതെ തടയാനുള്ള ജീവിതശൈലികൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞു തരാം ഒരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. എവിടെയാണ്? അഹല്യ FM 90.4 കേട്ടോ. അങ്ങനെ ക്യാൻസർ സാധ്യതകളിൽ 30-50% വരെ നമ്മളുടെ നല്ല ശീലങ്ങളിലൂടെ തടയാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയും വളരെ സിമ്പിളായും ഞാൻ പറഞ്ഞു തരാം. ആരും എവിടെയും പോകരുത്, ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഒന്നാമത്തെ കാര്യം, പുകവലി, മുറുക്ക്, അമിത മദ്യപാനം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുക. പാക്കറ്റ് ഭക്ഷണങ്ങള്, അമിതമായി എണ്ണയിൽ വറുത്തവ, സംസ്കരിച്ച മാംസം അതായത് പ്രോസസ്ഡ് മീറ്റ് എന്നിവ കുറച്ചോളുക. പകരം പച്ചക്കറികള്, പഴവർഗ്ഗങ്ങള്, ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങള് എന്നിവ ഉൾപ്പെടുത്തുക. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യുകയും ശരീരഭാരം നിയന്ത്രിക്കുകയും ചെയ്യുക. ഏറ്റവും പ്രധാനം, രോഗലക്ഷണങ്ങൾ കണ്ടാല് പേടിച്ചു മറച്ചു വെക്കാതെ കൃത്യസമയത്ത് ഡോക്ടറെ കാണിക്കുക എന്നതാണ്. ശാസ്ത്രം ഒരുപാട് മുന്നേറിയ ഈ കാലത്ത് ക്യാൻസർ പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കുമെന്ന കാര്യം നമ്മൾ ആരും മറക്കരുത്. അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. സോ ഇന്നത്തെ ഈ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം എനിക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി നിങ്ങൾക്ക് മുമ്പിലേക്ക് ക്രിസ്റ്റീന തന്നെ വരുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ, ദിസ് ഈസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ് ഫ്രം അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

360 degree. ഹായ് ഹലോ നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree. 360 degree ടിപ്സ് ആൻഡ് ട്രിക്സ് പങ്കുവയ്ക്കാൻ കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. ഇന്നത്തെ 360 degree എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്നറിയോ? വളരെ തിരക്കുള്ളൊരു ലൈഫാണ് നമ്മുടെ, അല്ലേ? അപ്പോൾ ഈ തിരക്കുകൾക്കിടയിൽ നിന്നേ ഒരാളുടെ പോലും ശല്യമില്ലാതെ സ്വന്തം കാറിലാവാം ബൈക്കിലാവാം ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹെഡ്സെറ്റൊക്കെ വെച്ച് ഒറ്റയ്ക്കൊരു യാത്ര നിങ്ങൾ പോയിട്ടുണ്ടോ? സ്റ്റിയറിങ്ങിൽ കൈവെച്ച് ഇങ്ങനെ വിൻഡോയിലൂടെ കാറ്റും കൊണ്ട് പ്രിയപ്പെട്ടൊരു പാട്ടും കേട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, ആ സമാധാനം, അന്തസ് എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ, ആഹാ എന്തൊരു അന്തസ്, എന്തൊരു സുഖം എന്നുള്ളതാണ്. ശരിക്കും അതൊരു തെറാപ്പിയാണ് കേട്ടോ. സോളോ ഡ്രൈവിങ്ങും സംഗീതവും നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന കുറേ മാജിക്സ് ഉണ്ട്. ആ മാജിക്സിനെ കുറിച്ചാണ് ഇന്നത്തെ 360 degree നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒട്ടും സമയം കളയാതെ ആ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്കൊക്കെ നമുക്ക് പോകാം. അതിന് മുൻപായി 360 degree മനോഹരമായൊരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം 360 degree. കീപ് ഓൺ ലിസണിംഗ് ഹലിയസ് 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Yes, once again, welcome back to 360 Degree. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെ ഇറ്റ്സ് മീ ആർ അയ്യ. എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും ഒറ്റയ്ക്കുള്ള ഡ്രൈവുകൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്? ഇതിൻ്റെ റീസൺസ് ഉണ്ടല്ലോ, വളരെ സിമ്പിളാണ്. അതായത് ഇപ്പോൾ ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി സ്വന്തം ചിന്തകളോട് മാത്രം സംസാരിക്കാൻ കിട്ടുന്ന അപൂർവമായ ഒരു ഇടം, അതാണ് ശരിക്കും ഈ സോളോ ഡ്രൈവ്. സോളോ ഡ്രൈവിനെ പറ്റി പറയുന്നവർ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത്രയൊക്കെ ഉണ്ടോ, പക്ഷെ ഇത് പോണം ഗൈസ് അത്രയൊക്കെ ഉണ്ടെന്നേ. അപ്പോൾ ആരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ട ആവശ്യമില്ല. എവിടെ വേണമെങ്കിലും വണ്ടി നിർത്തി വെറുതെ ഇരിക്കാം, ഇഷ്ടമുള്ളത് ചെയ്യാം അല്ലേ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കംഫർട്ട്. അപ്പോൾ മനസ്സിനെ റീചാർജ് ചെയ്യാൻ ഇതിലും മികച്ചൊരു മെഡിറ്റേഷൻ വേറെ ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സോളോ ഡ്രൈവ് പ്ലാൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടി ടിപ്സൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, കേൾക്കാം നമുക്ക് ആഫ്റ്റർ ഈ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: Yes, 360 ഡിഗ്രിയിലേക്ക് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അപ്പൊ അടുത്ത ടിപ്പിലേക്ക് നമ്മൾ പോവാനുണ്ടോ. വണ്ടി ഓടിക്കുമ്പോഴേ നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ ശരിക്കും നമ്മുടെ മൂഡിനെ പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്നതാണല്ലേ. അതിന്റെ റീസൺ എങ്ങനെയാണെന്നറിയോ? അപ്പോൾ ഇതിന്റെ പിന്നിൽ ശാസ്ത്രം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കാറിൽ കേൾക്കുമ്പോൾ തലച്ചോറ് സന്തോഷം തരുന്ന ഡോപ്പാമീൻ ഉണ്ടല്ലോ, ആ ഡോപ്പാമീൻ അതുപോലെ സെറോട്ടോണിൻ തുടങ്ങിയ ഹോർമോണുകൾ എന്ത് ചെയ്യും, ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോ ഇത് ദിവസം മുഴുവൻ നീണ്ട സ്ട്രെസ്സും ക്ഷീണവും വളരെ നിമിഷ നേരം കൊണ്ട് മാറ്റി നമ്മളെ വളരെയധികം ഫ്രഷ് ആക്കി വെക്കും എന്നുള്ളതാണ്. അതാണ് അതിന്റെ പിന്നിലെ റീസൺ. അപ്പോ പാട്ടുകൾ വെറും ഒരു വിനോദമാണോ? അല്ല, അതൊരു ഔഷധമാണ് ഗൈസ്, ഒരു മെഡിസിൻ ആണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കുറച്ച് റോഡ് ട്രിപ്പുകൾ കൊണ്ടുവരുന്ന പഴയ ഓർമ്മകളെ കുറിച്ചാണ്. അതെ, ഓർമ്മകളിലേക്ക് നമുക്ക് പോവാം, ഒരു പാട്ടിന് ശേഷം പോവാം അല്ലെ. അതേ ടിപ്സും ട്രിക്സ് ഒക്കെ ആയിട്ട് 360 ഡിഗ്രിയുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. അടുത്ത ടിപ്പ് ദേ വരുന്നുണ്ട് ഒരു പാട്ടിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ?
1: നോക്കാം, ചിലപ്പോ രസമായിരിക്കും.
0: പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേന്നാണെങ്കിലും പറഞ്ഞാ മതി, ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്തോളാം.
1: ഹെബിക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കല്യാണത്തിന്റെ തലേ ദിവസം ഒരു ടോസ് ഇട്ട് നോക്കിട്ട് പറഞ്ഞാ മതി.

0: 360 degree.
1: Yes. നല്ലൊരു പാട്ടിന് ശേഷം 360 ഡിഗ്രിയിലേക്ക് വീണ്ടും സ്വാഗതം. ടിപ്സും ട്രിക്സ് ഒക്കെ കൂടെ ഉണ്ട്. ഇറ്റ്സ് മീ ആർജേ അഹില്യ. ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ റേഡിയോയിലോ അല്ലെങ്കിൽ ഫോണിലോ വർഷങ്ങൾക്ക് മുൻപ് കേട്ടൊരു പഴയ പാട്ട് വളരെ യാദൃശ്ചികമായിട്ട് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ പഴയ കാലഘട്ടത്തിലേക്ക് തിരികെ പോയതുപോലെ തോന്നിയിട്ടുണ്ടാകും. ഈ നൊസ്റ്റാൾജിയയ്ക്ക് ഒരു പവർ ഉണ്ട്, ഒരു ശക്തി. അതായത് സംഗീതത്തിന് നമ്മുടെ പഴയ ഓർമ്മകളെ വളരെ പെട്ടെന്ന് തിരികെ കൊണ്ടുവരാൻ ഒരു അപാരമായിട്ടുള്ള കഴിവുണ്ട് കേട്ടോ. ഈ പഴയകാല സുഹൃത്തുക്കളെ കുറിച്ചോ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തെ കുറിച്ചോ ഉള്ളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടല്ലോ, ആ മനോഹരമായ ഓർമ്മകൾ ആ ഒരു നിമിഷം നമ്മുടെ മുഖത്തിങ്ങനെ ചെറിയൊരു പുഞ്ചിരി നമുക്ക് നൽകുന്നതാണ് പറയുന്നത്. അപ്പോൾ യാത്രകളിൽ ഏറ്റവും മനോഹരമായ ഭാഗം ഈ ഓർമ്മകൾ തന്നെയാണ്. അങ്ങനെ റോഡ് തെറാപ്പിയുടെ ശാസ്ത്രീയ വശമാണ് ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. കേൾക്കാം നമുക്ക് മനോഹരമായ പാട്ടിന് ശേഷം.

360 ഡിഗ്രിയിൽ അങ്ങനെ ദേ നമ്മുടെ ടിപ്സും ട്രിക്സും ഒക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ളത് ആരാണ്? ഞാനാണ്. ഞാൻ നിങ്ങളെ സ്വന്തമായി ഞാൻ. അപ്പോൾ ദേ വലിയ വിഷമങ്ങളോ ടെൻഷനുകളോ ഉള്ളപ്പോൾ ഒരു ലോങ് ഡ്രൈവ് പോയിട്ട് വരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഒരു റിഫ്രഷിങ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഫീലും ഒക്കെ തോന്നാറില്ലേ? എന്തുകൊണ്ടായിരിക്കും ഇത് ഇത്ര വേഗത്തിൽ സംഭവിക്കുന്നതെന്നറിയാം? ഈ കാഴ്ചകൾ വേഗത്തിൽ മാറി മറിയുമ്പോഴുണ്ടല്ലോ, മൂവിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നല്ലേ. അങ്ങനെ നടക്കുന്ന സമയത്ത് തലച്ചോറിലെ സ്ട്രെസ് ലെവൽ കുറയുകയും ചിന്തകൾ ക്ലിയർ ആവുകയും ചെയ്യുന്നുണ്ട്. അതാണ് അതിന്റെ പിന്നിൽ ഒരു റീസൺ കേട്ടോ. ഇതിനെയാണ് സൈക്കോളജിയിൽ എന്ത് പറയുന്നത്, ഡ്രൈവ് തെറാപ്പി എന്ന് വിളിക്കുന്നത്. വലിയ പ്രശ്നങ്ങൾക്ക് പോലും വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് പരിഹാരം കിട്ടാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് തനിയെ ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ഇടമാണെന്ത് റോഡ് ആൻഡ് റോഡ് ട്രിപ്പുകൾ. ഓക്കെ,

യെസ് ഡിയർ ലിസണേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അപ്പൊ ഈ പാട്ടുകളും ഓർമ്മകളും ഒക്കെ നല്ലത് തന്നെയാണല്ലേ. പക്ഷേ റോഡിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെയും മറ്റുള്ളവരുടെയും എന്താ, ജീവന്റെ സുരക്ഷ തന്നെയാണ്. അപ്പോൾ ഈ എൻജോയ്മെന്റും റിലാക്സേഷൻ ഒക്കെയാണ്, പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തകളിലൊക്കെ മുഴുകുമ്പോഴും ഈ വോളിയം ഒരിക്കലും അമിതമായിട്ട് കൂട്ടരുത് കേട്ടോ. റോഡിലെ ഹോണുകളും മുന്നറിയിപ്പുകളും കേൾക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ നോക്കുന്നതോ ടെക്സ്റ്റ് ചെയ്യുന്നതോ പൂർണ്ണമായിട്ടും എന്ത് വേണം, ഒഴിവാക്കണം. ഓക്കെ, സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. സുരക്ഷിതമായ യാത്ര മാത്രമേ മികച്ച തെറാപ്പി ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അങ്ങനെ ആവുള്ളൂ. ഓക്കെ.

0: 360 degree.
1: യെസ്, വെൽക്കം ബാക്ക്. 360 ഡിഗ്രിയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന സോളോ ഡ്രൈവിംഗ് എപ്പിസോഡ് തന്നെ ക്ലൈമാക്സിലേക്ക് കടക്കാൻ പോവാണ്. കൂടെ എൻ്റെ ഇറ്റ്സ് മീ ആർഷേ. ആ ഇല്ല, ഇവിടെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഒന്ന്, നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ പെൻ ഡ്രൈവിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മനസ്സിന് പോസിറ്റീവ് എനർജി തരുന്ന പാട്ടുകൾ അടങ്ങിയ ഒരു പെർഫെക്റ്റ് ഡ്രൈവ് പ്ലേലിസ്റ്റ് എപ്പോഴും കരുതി വയ്ക്കുക. ആ എനർജറ്റിക് ട്രാക്കുകൾ കേട്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ഒരിക്കലും ഒരു ഭാരമായിട്ട് നമുക്ക് തോന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ യാത്രയും മനോഹരമായൊരു അനുഭവമാക്കി മാറ്റൂ. യെസ് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണല്ലേ. 360 ഡിഗ്രിയുടെ ഇന്നത്തെ ദ തെറാപ്പി ഓഫ് ഡ്രൈവിംഗ് ആൻഡ് മ്യൂസിക് സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവും പോവാണ്. സോളോ ഡ്രൈവിംഗിന്റെ സുഖം, സംഗീതം ഉണ്ടാക്കുന്ന ഹോർമോൺ മാറ്റം, നൊസ്റ്റാൾജിയ, ഡ്രൈവ് തെറാപ്പി, സേഫ്റ്റി ടിപ്സ് ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മനോഹരമായൊരു യാത്രാനുഭവത്തിന്റെ എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, എന്താ ഓർക്കേണ്ടി, ജീവിതത്തിലെ തിരക്കുകളിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുക്കുക, വണ്ടി എടുക്കുക, പ്രിയപ്പെട്ട പാട്ടൊക്കെ വെച്ച് ചെറിയൊരു യാത്രയ്ക്ക് അങ്ങ് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ 360 ഡിഗ്രിയിൽ നിന്ന് ഇന്നത്തെ ടിപ്സും ട്രിക്സ് ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ വീണ്ടും വരും മറ്റൊരു വിഷയമായിട്ട്, ഒത്തിരി ടിപ്സ് ട്രിക്സ് ഇൻഫർമേഷൻ എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതുവരെ ഡ്രൈവ് സേഫ്, listen good, keep smiling. This is RJ Ahilya signing off from 360 degree. Bye bye.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.
7: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിരുപതു പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിരുപതു പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പല നര കയറിയവയെ അവരടുളിയ മൊഴികളിലൊട്ടും പതിലുകളില്ല വെറും ഒരു വിരുദിനു തറുതല പറയരു കടലിനു മുതിരുതേ. പല നര കയറിയവയെ അവരടുളിയ മൊഴികളിലൊട്ടും പതിലുകളില്ല വെറും ഒരു വിരുദിനു തറുതല പറയരു കടലിനു മുതിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിരുപതു പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട്

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: വരയിലെ നാലാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായി 53,428 കോടി രൂപയും അനുവദിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. 11 ലക്ഷത്തിലധികം റെയിൽവേ ജീവനക്കാർക്ക് 78 ദിവസത്തെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് നൽകാനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഭിന്നശേഷി പെൻഷൻ ജനനം മുതൽ ബാധകമാക്കിയതിനു പുറമെ പിഎം സാമാജിക് സഹായ യോജനയിൽ ഉൾപ്പെടുത്തിയതിനു വേണ്ട അംഗപരിമിതിയുടെ പരിധി 80%-ൽ നിന്ന് 40% കുറച്ചു. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ചു. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ബില്ലിലുണ്ടെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ചർച്ചകൾക്കുശേഷം ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കയച്ചു. നികുതി അടയ്ക്കാതെ ഓടുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിനായി എല്ലാ താലൂക്കുകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനുൾപ്പെടുത്തിയുള്ള 2026-ലെ കേരള മോട്ടോർ വാഹന നികുതി ഭേദഗതി ബിൽ ഗതാഗത മന്ത്രി സി പി ജോൺ സഭയിൽ അവതരിപ്പിച്ചു. നിയമസഭയിൽ തുടർച്ചയായ 3-ാം ദിവസവും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂളിയക്കോട്.
1: സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് ജി ആർ അനിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പ്രതിസന്ധി വർദ്ധിക്കാൻ കാരണം സർക്കാരിന്റെ കഴിവുകേടാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ പരിശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം നെടുമ്പാശ്ശേരി വാഹനാപകടത്തിൽ 3 പേർ മരിച്ച സംഭവത്തിൽ പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല സബ്മിഷന് മറുപടിയായി പറഞ്ഞു. ജലാശയങ്ങളുടെ ആഴം കൂട്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വേമ്പനാട് കായലിൽ നിന്ന് നീരൊഴുക്ക് കുറയുന്ന വിഷയം പരിഹരിക്കാൻ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
0: സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കായി നിലവിലെ ഭവന പദ്ധതികൾ ഏകോപിപ്പിച്ച് സമഗ്രമായ പ്രത്യേക ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. വയനാട്ടിലെ പരമ്പരാഗത കർഷകൻ ചെറുവയൽ രാമൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം. ഇന്ന് രാത്രിയോടെ ഭൌതിക ശരീരം വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മുതൽ 12 വരെ കമ്മന നവോദയ എൽ പി സ്കൂളിൽ ഭൌതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. അന്യം നിന്നുപോകുമായിരുന്ന 50-ൽ അധികം നാടൻ വെൽത്തിനങ്ങളെ സ്വന്തം കൃഷിയിടത്തിൽ സംരക്ഷിച്ചു പോന്നിരുന്ന അദ്ദേഹത്തെ കേരളത്തിന്റെ ജീവിക്കുന്ന നെൽവിത്ത് ബാങ്ക് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. കാർഷിക രംഗത്തെ നിസ്വാർത്ഥ സേവനങ്ങളെ മാനിച്ച് 2023-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സർക്കാരിന്റെ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട്. ചെറുവയൽ രാമന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. നവരാത്രിയോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന നവരാത്രി സർഗോത്സവം സാംസ്കാരിക സമ്മേളനം മറ്റന്നാൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി സർഗോത്സവ സമിതി ഏർപ്പെടുത്തിയ പ്രഥമ സർഗകേസരി പുരസ്കാരം ആർട്ടിസ്റ്റ് പി ആർ രാജേന്ദ്രന് ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് മറ്റന്നാൾ വൈകിട്ട് 4 മുതൽ കോഴിക്കോട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നാളെ വൈകുന്നേരം ഗതാഗത നിയന്ത്രണത്തിന്റെ റിഹേഴ്സൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് നൂതനാശയങ്ങളുടെയും സംരംഭകത്വത്തിന്റെയും സംസ്കാരം വളർത്തുന്നതിന് 2016-ൽ നീതി ആയോഗ് ആരംഭിച്ച അടൽ ഇന്നവേഷൻ മിഷനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കുട്ടികളിൽ ശാസ്ത്രബോധവും സർഗാത്മകതയും വളർത്തിയെടുക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് അടൽ ഇന്നവേഷൻ മിഷൻ. നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയുമാണ് ലക്ഷ്യം. വൈദ്യുതി കണക്ഷന്റെ നിരക്കുകളിൽ 90% വരെ കുറവ് വരുത്തിക്കൊണ്ട് പെർ കെവിഎ നിരക്കുകൾ പ്രകാരമുള്ള പുതിയ കോസ്റ്റ് ഡേറ്റ നിലവിൽ വന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ സെപ്റ്റംബറിലെ ഉത്തരവ് പ്രകാരമാണ് കെഎസ്ഇബി ഉപഭോക്താക്കളുടെ വൈദ്യുതി കണക്ഷൻ നിരക്കുകൾ പുതുക്കി നിശ്ചയിച്ചത്. ഈ മാസം 12 മുതൽ പണമടയ്ക്കുന്നവർക്ക് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ശബരിമല പൂങ്കാവനത്തിലെ നിർദ്ധരനായ 20 കുടുംബങ്ങൾക്ക് സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുകയാണ് സാമൂഹ്യ പ്രവർത്തകയും കേന്ദ്ര നാരീശക്തി പുരസ്കാര ജേതാവുമായ സുനിൽ ടീച്ചർ. പത്തനംതിട്ടയിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: റാന്നി ളാഹ നിലയ്ക്കൽ റോഡിന് സമീപമുള്ള വനമേഖലയിൽ മഞ്ഞത്തോടൂരിലെ ആദിവാസി വിഭാഗമായ 20 കുടുംബങ്ങൾക്കായുള്ള വീടുകളുടെ നിർമ്മാണമാണ് സുനിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ വേഗത്തിൽ പുരോഗമിക്കുന്നത്. ഒരു വർഷത്തിനിടെ 3 വീടുകളുടെ പണി പൂർത്തിയാക്കി താക്കോൽ നൽകി. വനത്തിനുള്ളിൽ പട്ടയഭൂമിയിൽ 2 നിലകളിലായി 3 മുറികളും ശുചിമുറിയും വരാന്തയും അടങ്ങിയ പരിസ്ഥിതി സൌഹൃദ മാതൃകാ ഭവനങ്ങളാണ് നിർമ്മിച്ചു വരുന്നത്. വനപ്രദേശത്തെ പ്രതിസന്ധികൾ തരണം ചെയ്താണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റന്നാൾ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല തൂവൽ വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വെള്ളച്ചാട്ടത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതിനാൽ പൊതുജനങ്ങളുടെ പ്രവേശനം പൂർണ്ണമായും നിരോധിക്കണമെന്ന ഉടുമ്പൻചോല തഹസീൽദാരുടെ റിപ്പോർട്ട് കണക്കിലെടുത്താണ് നടപടി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഹൈദരാബാദിലാണ് മത്സരം. പരമ്പരയിൽ 2-1 മുന്നിലാണ്. അവസാന മത്സരം ഈ മാസം 17 നടക്കും. ഒരു മാസം നീണ്ടുനിന്ന ഹിന്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നടന്നു. NCC കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് റിട്ടയർഡ് ഡയറക്ടർ കേണൽ PT രാജീവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ AG ബൈജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർത്താവിഭാഗം മേധാവി ലെമിജി നായർ, പ്രോഗ്രാം മേധാവി PA ബിജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നെടുമ്പാശ്ശേരിയിൽ കാറിടിച്ച് 3 പേർ കൊല്ലപ്പെട്ട കേസിലെ പ്രതി സുഹൈൽ സജീവ്, കാറിൽ കൂടെയുണ്ടായിരുന്ന നിനവ്, ജോയൽ അമീൻ എന്നിവരെ നെടുമ്പാശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ വൈകിട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കേസിൽ എറണാകുളം റൂറൽ SPയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. തിരുവനന്തപുരം പത്മനാഭപുരത്ത് നിന്ന് എഴുന്നള്ളിച്ച സരസ്വതി വിഗ്രഹം പത്മതീർത്ഥക്കുളത്തിനരികെയുള്ള നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമിയെ ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് കുടിയിരുത്തിയിരിക്കുന്നത്. ശബരിമലയിൽ അരവണ നിർമ്മാണം ആരംഭിച്ചു. അരവണ നിർമ്മാണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ ഒരു മാസക്കാലമായി നിർമ്മാണ പ്രവൃത്തികൾ നടത്തിവരികയായിരുന്നു. ഇന്ന് രാവിലെ മുതലാണ് അരവണ നിർമ്മാണം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ സാമൂഹിക സുരക്ഷാ പദ്ധതി അടുത്ത 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേരള മാരിടൈം ബോർഡ് ഭേദഗതി ബിൽ സഭയിൽ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് നാളെ മുതൽ പ്രത്യേക യജ്ഞം ആരംഭിക്കും. പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകൻ പത്മശ്രീ ചെറുവയൽ രാമൻ അന്തരിച്ചു. അനുശോചിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
5: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
4: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
5: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
4: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
5: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
6: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ. പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
7: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ട്യൂൺ ഇൻ ടു അഹല്യ FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഐ എന്തായത് കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ് അത്രയൊന്നുമില്ല, ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. മാരേജ്ക്ക് അപ്പുറം സീതാദേവി എൻറ്റേർഡ് വൺ ഓഫ് ഇന്ത്യാസ് മോസ്റ്റ് ഗ്ലാമറസ് റോയൽ സർക്കിൾസ്. ഇത് അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. ആൽവാർപേട്ടിൽ പുറന്ത നമ്മ സീതാദേവി ഇപ്പോൾ സീതാദേവി ഓഫ് ദ ഗ്ലാമറസ് റോയൽ സർക്കിൾ ഓഫ് ബറോഡ. ദ ബറോഡ റോയൽ ഫാമിലി പൊസസ്ഡ് ആൻ എക്സ്ട്രോർഡിനറി ജ്വൽ കളക്ഷൻസ്. പേൾസ് ഇരിക്കും, ഡയമണ്ട്സ് ഇരിക്കും, റേർ ജെം സ്റ്റോൺസ് ഇരിക്കും. അതിലെയും ഫേമസ് പീസസ് വന്ന് ബറോഡ പേൾ കാർപെറ്റ്, ദ സെവൻ സ്ട്രാൻഡ് പേൾ നെക്ലസ്, ഒരു സ്റ്റാർ ഓഫ് ദ സൗത്ത് ഡയമണ്ട് കൂടെ സൊല്ലാം. ദ റോയൽ കപ്പൽ ലേറ്റർ സ്പെൻഡ് കൺസിഡറബിൾ ടൈം ഇൻ യൂറോപ്പ്. അതേമാതിരി സീതാദേവി ഇവൻച്വലി മേഡ് മൊനാക്ക ഹർ ഹോം. ഇമാജിൻ ദാറ്റ് ജേണി. ഒരു കാലത്തിൽ സീതാദേവിയോട് കാലിൽ ഇരുന്ന ഒരു പെയർ ആംഗ്ലറ്റ്സ്, എംറാൽസ്, ഡയമണ്ട്സ് എല്ലാം വെച്ചിരുന്നാങ്ക. 1953 അവങ്ക അത് ഫേമസ് ജ്വല്ല ഹാരി വിൻസ്റ്റണുക്ക് സെൽ பண்ணாங்க. വിൻസ്റ്റൺ എന്നെ പറഞ്ഞാലും തരുമാ, അന്ത ആംഗ്ലറ്റിലിരുന്ന് സ്റ്റോൺസ് എടുത്ത് ഒരു സ്പെക്ടാക്കുലർ നെക്ലസ് മാറ്റിനാർ. അന്ത നെക്ലസ് വാങ്ങുന്നത് യാരും തരുമാ, വാലസ് സിംസൺ, ഡച്ചസ് ഓഫ് വിൻസർ. 1957 ന്യൂയോർക്കിൽ ഒരു ഗ്രാൻഡ് ബാൾ, വാലസ് സിംസൺ അന്ത നെക്ലസ് പോട്ടിട്ട് വന്നിരക്കാങ്ക. ഗസ്റ്റ് എല്ലാരും നെക്ലസ് പാത്ത് അഡ്മയർ പണിട്ട് ഇരിക്കാങ്ക. ആനാ അന്ത ക്രൗഡില് സീതാദേവിയും ഇരിക്കാങ്ക. അന്ത നെക്ലസ് പാത്ത് സീതാദേവി സൊന്നതാക ഒരു ഫേമസ് സ്റ്റോറി ഇരിക്ക്. ദോസ് ജ്വൽസ് ലുക്ക്ഡ് ജസ്റ്റ് ആസ് നൈസ് ഓൺ മൈ ഫീറ്റ്. അതായത് ഇന്ത ജ്വൽസ് എൻ കാലില് ഇരുന്നപ്പോ നല്ലാതാ ഇരുന്നത് അപ്ടീന്ന് നെക്ലസ് വാങ്ങുന്ന ഡച്ചസ്ക്ക് അത് ரொம்ப എംബാരസിംഗ് മൊമെന്റാ പോച്ചു. അന്ത നെക്ലസ് ഇവൻച്വലി ഹാരി വിൻസ്റ്റൺ കിട്ട തിരുമ്പി പോച്ചുന്ന് അക്കൗണ്ട്സ് ഉള്ളത്. ഒരു ആംഗ്ലറ്റ് നെക്ലസ് ആച്ചു, ഒരു മഹാറാണി ഒരു ഡച്ചസ് സന്ദിച്ച. അന്ത ജ്വൽസ് ഒരു ചെന്നൈ പോൺ മഹാറാണിയോട് കാലിലിരുന്ന് ന്യൂയോർക്ക് സൊസൈറ്റിയിലെ ഒരു ഡച്ചസോടെ നെക്കു പോച്ചു. ഇതുതാണ് സീതാദേവിയോട് ഒരു ചിന്ന ഗ്ലംസ്. ഗ്ലാമർ മട്ടും ഇല്ല, കൊഞ്ച ആറ്റിറ്റ്യൂഡും ഇരിക്കു. സീതാദേവി സ്റ്റോറി ഇങ്ങ മുടിയല്ല, പാട്ടുക്ക് അപ്പുറം വി വിൽ ബി റൈറ്റ് ബാക്ക് ഓൺ അഹലി എഫ് എം 90.4 ആൻഡ് ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ഇത് നമ്മ നേരം വിത്ത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. വെൽക്കം ബാക്ക്. 1989 പാരീസിലെ സീത ദേവി പാസ്ഡ് അവേ. ഷി വാസ് 71 ആൻഡ് സഡൻലി അന്ത ജേർണിയെ തിരുമ്പി പാക്കുമ്പോൾ ക്വൈറ്റ് അൺബിലീവബിളാ തന്നെ ഇരിക്കു. 1917 ആൽവാർപേട്ട്, സമീന്ദർ ഫാമിലി, മാരേജ്, ബറോഡ റോയൽ പാലസ്, അപ്പുറം ഇന്റർനാഷണൽ ഹൈ സൊസൈറ്റി, ദെൻ പാരീസ്, ജ്വല്ലറി സ്റ്റോറീസ്, ഡിവോഴ്സ്, ഹെർ സൺ. ഒരു കാലത്തിൽ ആൽവാർപേട്ടിലെ പിറന്ന ഒരു കുഴന്തൈ ഇന്ത്യാവോട റോയൽ ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്ററാ മാറിനാങ്ക. സോ നാം ആൽവാർപേട്ടെ നെനക്കും പോലെ ട്രാഫിക് തരും, ബിൽഡിങ്സ് തരും, കഫേസ്, ഓഫീസ്, ബിസി റോഡ്സ് തരും. ആ ഇന്ന സ്ട്രീറ്റുക്ക് പിന്നാടി ഒരു മഹാറാണിയുടെ ചൈൽഡ്ഹുഡ് ഇരുക്ക്, ഒരു ലൈഫ് സ്റ്റോറി ഇരുക്ക്. ഒരു കാലത്തിൽ ആൽവാർപേട്ടിലെ പിറന്ന സീതാദേവി ഉലകം സുത്തി റോയൽ പാലസിൽ വാഴ്ന്ന് പാരീസിൽ തന്നോട ലൈഫ് മുടിച്ചിട്ടാങ്ക. അതിനാലത്താ ഇന്ന തെരു പാത്താ എന്നെ തരും, ആണാ ഇന്ന തെരു എന്നെ പാത്തിരുക്കുന്നു കേട്ടു പാരുങ്க. നിറയ വിഷയങ്ങൾ ഇതുക്ക് പിന്നാടി ഇരുക്കു. സോ ആൽവാർപേട്ട് ഇന്ന തെരുക്ക് ഇന്നും നിറയ കഥകൾ ഇരുക്ക്. ആണാ ഇപ്പോ എന്നോട് ടൈം ഞ്ഞിരിച്ചു. ഇവളോ നേരം ഉങ്ങ കൂടെ ഇരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. സ്റ്റോറീസ് മുടിയല, നാളേക്ക് പാക്കലാം. ബൈ ബൈ.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: ഈ ചൂടുകാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
5: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാതോരം 90.4 അഹല്യ FM കേട്ട്.

0: കരിമ്പന കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കൂട്ടുകൂടാ.
1: Can you feel her? Is your heart speaking to her?

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ഈ ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വൗ, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
2: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ഈ ചൂടുകാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
5: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
1: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com. കേട്ടുകേട്ട് കൂട്ടുകൂടാ. ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഐ, എന്താ ഇത്? കൊള്ളാലോ, പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്? പൈസ കുറെ പൊട്ടിച്ചല്ലേ?
2: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
1: വാവു, വെറും 399? ഇതെവിടെയാ സ്ഥലം?
2: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
1: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
0: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
0: Tune into Ahalya FM 90.4. ഇനി അഹല്യ FM പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ഐ എന്താ ഇത്, കൊള്ളാലോ. പുതിയ ഹെയർ സ്റ്റൈൽ ഒക്കെ ആയിട്ട് ആളാകെ മാറിപ്പോയല്ലോ. എത്രയായി ലുക്കിന്, പൈസ കുറെ പൊട്ടിച്ചല്ലേ?
1: ഏയ്, അത്രയൊന്നുമില്ല. ലേഡീസിന്റെ ഹെയർ കട്ടിംഗ് വിചാരിക്കുന്നതിനേക്കാൾ വളരെ വിലക്കുറവാണ് ഇവിടെ. ലേഡീസ് ഹെയർ കട്ട് വെറും 399 രൂപയ്ക്ക്, അതും എക്സ്പേർട്ട് സ്റ്റൈലിസ്റ്റുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയം എക്സ്പീരിയൻസോടെ.
0: വൗ, വെറും 399? എവിടെയാ സ്ഥലം?
1: പാലക്കാട് സുൽത്താൻ പേട്ടിലുള്ള ഹൈബ്രൂൺ സലൂൺ. ഇനി സുന്ദരിയാവാൻ പണം ഒരു തടസ്സമല്ല.
0: ബുക്കിംഗിനായി വിളിക്കൂ 8078010203.
1: ഹൈബ്രൂൺ സലൂൺ, യുവർ ഓൺ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ.
2: ഈ ചൂട് കാലത്ത് ഒരു എസിയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ എസി, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129.
5: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ് എം 90.4. അഹല്യ എഫ് എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ് എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: സ്റ്റോറി ഓഫ് ലൈഫ്.
7: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
8: നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് മനുഷ്യരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാറുണ്ട്, ഇടപെടാറുണ്ട് അല്ലേ? കണ്ടുമുട്ടുന്ന എല്ലാവരോടും വളരെ ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യർ നമുക്കിടയിലുണ്ട്. സ്വന്തം കാര്യങ്ങൾ പോലും മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കാനും ഇക്കൂട്ടരെപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകും. പക്ഷേ ഈ ഒരു ഓട്ടത്തിനിടയിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്, നമ്മൾ ഇത്രയധികം ആത്മാർത്ഥത കാണിക്കുന്ന എല്ലാവരും ആ സ്നേഹം അർഹിക്കുന്നവരാണ്. നമ്മൾ നൽകുന്ന കരുതലിന് അവരതേ പരിഗണന തിരികെ നൽകാറുണ്ട്. പലപ്പോഴും നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയെ പലരും

നമ്മുടെ ബലഹീനതയായിട്ട് കണ്ട് ദുരുപയോഗം ചെയ്യാറാണ് പതിവ്. കണ്ടുമുട്ടുന്ന എല്ലാവരുടെയും മുന്നിൽ മനസ്സ് തുറന്ന് എല്ലാവരോടും ആത്മാർത്ഥത കാണിച്ച് ഒടുവിൽ എല്ലാവരാലും വഞ്ചിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ മനസ്സ് തകർന്നു പോകുന്നത്. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തില്ലല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യം നമ്മെ വല്ലാതെ അലട്ടും. ഒരു കാര്യം ഓർക്കണം, ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാവരോടും വലിച്ചുവാരി ആത്മാർത്ഥത കാണിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ അർഹതയുള്ള ആരോടെങ്കിലും തികഞ്ഞ ആത്മാർത്ഥത ഉണ്ടായിരിക്കുകയും വേണം. ഇതിനർത്ഥം മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറണമെന്നോ അവരോട് കള്ളം പറയണമെന്നോ ഒന്നുമല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾക്കും സമയത്തിനും ഒരു ബൗണ്ടറി നിശ്ചയിക്കുക എന്നതാണ്. ലോകത്തിലുള്ള എല്ലാവരെയും തൃപ്തിപ്പെടുത്താനോ എല്ലാവർക്കും നല്ലവനാകാനോ നിങ്ങൾക്ക് സാധിക്കില്ല. എല്ലാവർക്കും നിങ്ങളുടെ ആത്മാർത്ഥത വീതിച്ചു നൽകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒടുവിൽ നിങ്ങൾക്ക് നൽകാൻ ഒന്നുമില്ലാതെ മനസ്സ് ശൂന്യമായിട്ട് പോകും. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ വീഴ്ചകളിൽ കൂടെ നിൽക്കുന്ന, നിങ്ങളുടെ സങ്കടങ്ങളെ പരിഹസിക്കാത്ത വിരലെണ്ണാവുന്ന കുറച്ച് മനുഷ്യരുണ്ടാവും. അവർക്കായിട്ട് മാത്രം നിങ്ങളുടെ മനസ്സിന്റെ വാതിലുകൾ തുറന്നിടുക. 1000 വ്യാജ സൗഹൃദങ്ങളെക്കാൾ എത്രയോ മനോഹരമാണ് ആത്മാർത്ഥതയുള്ള ഒരൊറ്റ നല്ല ബന്ധം. അത് കുടുംബത്തിലാണെങ്കിലും കരിയറിലാണെങ്കിലും അല്ലെങ്കിൽ അടുത്തൊരു സുഹൃത്തുമാകും. ആ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു മുഖംമൂടിയും അണിയേണ്ടി വരില്ല. നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് നൽകുന്ന മാന്യമായ പെരുമാറ്റവും പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന തികഞ്ഞ ആത്മാർത്ഥതയും തമ്മിൽ വേർതിരിച്ച് കാണാനായിട്ട് നമ്മൾ പഠിക്കണം. നിങ്ങളുടെ സമയവും സമാധാനവും കവർന്നെടുക്കുന്ന ഫേക്കായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നും അല്പം അകലം പാലിക്കുന്നതാണ് നല്ലത്. എന്നാൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആ കുറച്ച് മനുഷ്യരെ തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ ഉറച്ചു നിൽക്കുക. എല്ലാവരുടെയും മുമ്പിൽ നല്ലവനാകാനായിട്ട് ശ്രമിക്കുന്നതിനേക്കാൾ അർഹതയുള്ള കുറച്ചു പേരുടെ മുന്നിൽ മാത്രം യഥാർത്ഥ മനുഷ്യനായിട്ട് ജീവിക്കുന്നതാണ് ജീവിതത്തിന് കൂടുതൽ അർത്ഥവും ഭംഗിയൊക്കെ നൽകുന്നത്. സോ ഫേക്ക് പീപ്പിൾസിനെ തിരിച്ചറിയുക. അവരോട് ആത്മാർത്ഥത കാണിക്കേണ്ട കാര്യമില്ല. റിയൽ ആയിട്ടുള്ള ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകളോട് മാത്രം ആത്മാർത്ഥത കാണിച്ചാൽ മതി. എല്ലാവരോടും ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ നഷ്ടമാകുന്നത് നിങ്ങളുടെ ലൈഫ് കൂടെ.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ലൈഫിൽ സന്തോഷവും ആനന്ദവും ആഗ്രഹിക്കുന്നവരാണല്ലേ. മനസ്സിലെ സങ്കടങ്ങളെയും പിരിമുറുക്കങ്ങളെയും മാറ്റിവെക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ വഴികളാണ് കണ്ടെത്തുക. ചിലർക്ക് ഉറക്കെ പാട്ട് കേൾക്കുന്നതായിരിക്കും സന്തോഷം, ചിലർക്ക് യാത്രകൾ ചെയ്യുന്നതായിരിക്കും സന്തോഷം, വേറെ ചിലർക്കാണെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ചേർന്ന് ആഘോഷിക്കുന്നതായിരിക്കും സന്തോഷം. അങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന എത്രയോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ദിവസവും ചെയ്യാറുണ്ട്. സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നത് ഓരോ വ്യക്തിയുടെയും ഒരു അവകാശമാണ്. എന്നാൽ ആ സന്തോഷങ്ങൾക്കിടയിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ ആഘോഷിക്കുന്ന ആ നിമിഷങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള മറ്റു മനുഷ്യർക്ക് വലിയൊരു ശല്യമോ ബുദ്ധിമുട്ടോ ആയി മാറുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇല്ല, നമ്മൾ ആഘോഷിക്കുമ്പോൾ, നമ്മൾ സന്തോഷിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറേയില്ല. ഇപ്പൊ രാത്രി വൈകി ഉറക്ക പാട്ട് വയ്ക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ രോഗിയായ ഒരു മനുഷ്യന്റെ ഉറക്കമാണ് കെട്ടുപോകുന്നത്. വഴിയിൽ വണ്ടി അനാവശ്യമായി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആഘോഷിക്കുമ്പോൾ മറ്റൊരാളുടെ എമർജൻസി യാത്രയാണ് തടസ്സപ്പെടുന്നത്, വൈകുന്നത് അല്ലേ. നിങ്ങൾ പലപ്പോഴും സന്തോഷത്തോടെ ചെയ്യുന്ന പല കാര്യങ്ങളും അത് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ട് നമ്മൾ നേടുന്ന സന്തോഷം യഥാർത്ഥത്തിൽ സന്തോഷമേയല്ല, മറിച്ച് അത് തികഞ്ഞ സ്വാർത്ഥത മാത്രമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എന്നത് മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പത്ത് അവസാനിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മുടെ കൊച്ചു സന്തോഷങ്ങൾ മറ്റൊരാളുടെ കണ്ണീരോ സങ്കടമോ ആയിട്ട് ഒരിക്കലും മാറരുത്. മറ്റുള്ളവരുടെ സമാധാന അന്തരീക്ഷത്തെ തകർത്തുകൊണ്ട് നേടുന്ന ആനന്ദത്തിന് ആയുസ് വളരെ കുറവാണ്. മറ്റുള്ളവരെ പരിഗണിക്കുക എന്നത് ശരിക്കും പരിഗണനയാണ് വേണ്ടത്. പരിഗണിക്കുക എന്നത് നമ്മുടെ വലിയൊരു ക്വാളിറ്റിയാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇത് എൻ്റെ ചുറ്റുമുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നൊന്ന് ചിന്തിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ പക്വതയുള്ള മനുഷ്യൻ. നിങ്ങളുടെ സന്തോഷങ്ങൾ ആരെയും വേദനിപ്പിക്കില്ല എന്ന് ഉറപ്പുവരുത്തുമ്പോൾ നിങ്ങളുടെ ആ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് ചുറ്റുമുള്ള ലോകത്തിനും ആഗ്രഹമുണ്ടാകും. കുടുംബത്തിലാണെങ്കിലും പൊതു ഇടങ്ങളിലാണെങ്കിലും തൊഴിലിടങ്ങളിലാണെങ്കിലും ആ ഒരു വിവേകം എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം. മറ്റുള്ളവരുടെ അവകാശങ്ങളെയും സമാധാനത്തെയും മാനിച്ച് സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്തുക. അത്തരം ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയൊരു ബഹുമാനം നൽകുക. സഹജീവികളോട് കരുണയും പരിഗണനയുമുള്ള ഒരു സമൂഹമായി മാറാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. സ്വാർത്ഥതകളൊക്കെ മാറ്റിവെക്കാം. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ മറ്റുള്ളവരുടെ പുഞ്ചിരിക്ക് കൂടി കാരണമാകുന്ന നല്ല സന്തോഷങ്ങൾ കണ്ടെത്തി നമുക്ക് സന്തോഷിക്കാം. അല്ലാതെ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി അത് മറ്റൊരാളുടെ കണ്ണീരായിട്ട് മാറ്റാൻ പാടില്ലല്ലോ അല്ലേ. നമ്മൾ സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു എന്ന് കരുതിയിട്ട് അത് മറ്റുള്ളവർക്ക് ശല്യമായിട്ട് മാറാൻ പാടില്ലല്ലോ.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈഫിൽ നമ്മളൊക്കെ ഇങ്ങനെ വിജയിച്ച് നിൽക്കുമ്പോഴും വലിയ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോഴും നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളെ കാണാറുണ്ടല്ലേ. നമ്മുടെ വിജയങ്ങളിൽ സന്തോഷിക്കാനും നമ്മെ അഭിനന്ദിക്കാനും നമ്മളോടൊപ്പം യാത്ര ചെയ്യാനും വലിയൊരു കൂട്ടം ആളുകൾ എപ്പോഴും കൂടെ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ വിചാരിക്കും, ഈ കാണുന്നവരൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരാണ് എന്ന്. ഇവരൊക്കെ ഞാൻ വീണുപോയാലും എന്നെ താങ്ങി നിർത്തുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ ഏതോ ഒരു വളവിൽ വെച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒന്ന് വീണു പോകുമ്പോൾ, അല്ലെങ്കിൽ കരിയറിലോ വ്യക്തി ജീവിതത്തിലോ വലിയൊരു തകർച്ച നേരിടുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്? ഒരു കാലത്ത് നമ്മുടെ കൂടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന പലരും നമ്മെ വീണ വഴിയിൽ തനിച്ചാക്കി സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് വേഗത്തിൽ ഓടിപ്പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ആ നിമിഷത്തിൽ മനസ്സിലുണ്ടാക്കുന്ന സങ്കടവും നിരാശയും വിവരിക്കാനായിട്ട് കഴിയാത്തതാണ്. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോയല്ലോ എന്നോർത്ത് നമ്മൾ സ്വയം കരഞ്ഞു തീർക്കും. മുന്നോട്ടുള്ള വലിയൊരു യാത്രക്കിടയിൽ ഒന്ന് വീഴുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യന് അത് മനസ്സിലാവുക. ഏതൊക്കെ കാലുകളാണ് സ്വന്തം യാത്രകൾ പോലും മറന്ന് തനിക്കായിട്ട് ആ വഴിയിൽ കാത്തു നിൽക്കുന്നതെന്ന വലിയ യാഥാർത്ഥ്യം അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക. ജീവിതത്തിലെ വീഴ്ചകൾ അതൊരു തകർച്ച മാത്രമല്ല, മറിച്ച് നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ ആരൊക്കെയാണ് എന്ന് കാട്ടിത്തരുന്ന വലിയൊരു കണ്ണാടി കൂടിയാണ്. സ്വന്തം വേഗതയും സന്തോഷങ്ങളും മാറ്റിവെച്ച് നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എങ്കിൽ എഴുന്നേക്ക്, നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞ് കൈപിടിച്ച് ഉയർത്താനായിട്ട് വിരലെണ്ണാവുന്ന ചില മനുഷ്യരെങ്കിലും ആ വഴിയിൽ കാണും. അവരുടെ ആ കുഞ്ഞു കാലുകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ആയിരം പേരുടെ വ്യാജ കൈയ്യടിയേക്കാൾ എത്രയോ മനോഹരമാണ് നമ്മൾ വീഴുമ്പോൾ സ്വന്തം യാത്ര മറന്ന് കൂടെ നിൽക്കുന്ന ആ കുറച്ച് മനുഷ്യരുടെ സാന്നിധ്യം. കരിയറിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അത്തരം സ്നേഹത്തെ നമ്മൾ ഒരു നാളും മറന്നു പോകരുത്. വിജയങ്ങളുടെ കാലത്ത് നമ്മളേക്കാൾ വേഗത്തിൽ ഓടുന്നവരെയല്ല, മറിച്ച് നമ്മുടെ പരാജയങ്ങളിൽ നമ്മളോടൊപ്പം സാവധാനം നടക്കാൻ തയ്യാറായുള്ളവരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ ലൈഫിലും ഇതുപോലെയുള്ള തിരിച്ചടികളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒഴിഞ്ഞുപോയ മനുഷ്യരെ ഓർത്ത് അനാവശ്യമായിട്ട് വിഷമിക്കാതിരിക്കുക. പകരം ആ ഒരു വീഴ്ചയിലും നിങ്ങളുടെ കൂടെ ഉറച്ചു നിന്ന ആ നല്ല മനുഷ്യരെ തിരിച്ചറിയുക. അവർക്ക് അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും തിരികെ കൊടുക്കുക. അതുപോലെ തന്നെ സ്വന്തം മനസ്സിനോടും ചോദിക്കുക, മറ്റൊരാൾ വീഴുന്ന സമയത്ത് സ്വന്തം തിരക്കുകൾ മാറ്റിവെച്ച് അവരുടെ കൂടെ നിൽക്കാനായിട്ട് ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തായി മാറാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുകൂടെ ചിന്തിക്കണം. വീഴ്ചകളിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, തളർച്ചകളിൽ കൂടെയുള്ള നല്ല മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുതിയ പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോവുക. മനസ്സിലായില്ലേ?

0: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: ഈ ചൂട് കാലത്ത് ഒരു ACയോ ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
1: മലയാള സംഗീത ലോകത്ത് തന്റേതായ ഒരു ഇടം കണ്ടെത്തിയ ഗായികയാണ് സൈനോര ഫിലിപ്പ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ശബ്ദത്തിന് ഒരു പ്രത്യേക സ്റ്റൈലും യുണീക്നെസ്സും ഉള്ള ഒരു ഗായിക. പെട്ടെന്ന് തന്നെ ഇത് സൈനോരയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ശബ്ദം അല്ലെ. ഒരു മ്യൂസിക്കൽ ഫാമിലിയിലാണ് ജനിച്ചിട്ടുള്ളത്. പഠിപ്പിനേക്കാൾ കൂടുതൽ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു ഫാമിലിയായിരുന്നു. ഒരു കമ്പോസറാണ്, ഒരു സിംഗറാണ്, ഒരു ഡബിംഗ് ആർട്ടിസ്റ്റാണ്. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭ എന്ന് പറയണം. കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് സംഗീത ലോകത്തേക്ക് എത്തിയ സൈനോര, കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് സംഗീത ലോകത്തേക്ക് എത്തിയ സൈനോര എന്ന ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഒരുപാട് പാട്ടുകൾ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് എങ്കിലും ഈ പാട്ട് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സോങ് ആണ്, ഉണരുകയാണോ എന്ന ഗാനം. സന്തോഷ് വർമ്മ വരികൾ എഴുതി, ഉദാഹരണം സുജാത എന്ന സിനിമയ്ക്ക് വേണ്ടി ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത ഒരു ഹോപ്പ്ഫുൾ, ഒരു പ്രതീക്ഷയുള്ള ഗാനം എന്ന് പറയണം. സോ ഈ പാട്ടാണ് ആദ്യമായി നമ്മൾ സൈനോര ഫിലിപ്പിന്റെ ശബ്ദത്തിൽ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ആർ ജി ഹീര. സൈനോര ഫിലിപ്പ് എന്ന ഗായികയുടെ ഗാനങ്ങളിലൂടെ നമുക്കിന്ന് സഞ്ചരിക്കാം. സ്റ്റേ ട്യൂൺഡ്.

പാട്ട് പാടുക മാത്രമല്ല സംഗീത സംവിധാനത്തിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു കലാകാരി സൈനോറ ഫിലിപ്പ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യമായി സൈനോറ ഫിലിപ്പ് ഒരു സംഗീത സംവിധായികയായി മാറുന്നത്. ഈ പാട്ട് കമ്പോസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഇത് ജോബ് കുര്യൻ എന്ന ഗായകനെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് സൈനോരയ്ക്ക് ഭയങ്കര വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ നല്ല സുഹൃത്തുക്കളാണ് ഇവര്. അതുകൊണ്ട് തന്നെ ജോബ് കുര്യന്റെ ഒരു വോക്കൽ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കി ഒരു ഫോക്ക് എലമെന്റോട് കൂടിയിട്ടുള്ള ഒരു പാട്ട് കമ്പോസ് ചെയ്തു. ആൻഡ് ഈ പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷം ഇത് കേൾപ്പിക്കുന്നതും ജോബ് കുര്യനാണ്. അപ്പൊ ജോബ് കുര്യൻ ചോദിക്കുകയാണെങ്കിൽ ഇത് ആരെ കൊണ്ടാണ് പാടിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി സൈനോറ ഫിലിപ്പ് പറയാണ് ഇത് ജോബ് തന്നെയാണ് പാടാൻ പോകുന്നത്. കമ്പോസിംഗ് മാത്രമല്ല ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തതും സൈനോറ ഫിലിപ്പ് തന്നെയാണ്. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നാടൊട്ടുക്കും എന്ന ഗാനം ജോബ് കുര്യനും പ്രാർത്ഥന ഇന്ദ്രജിത്തും ചേർന്ന് പാടിയ പാട്ട്. അൻവർ അലി വരികൾ എഴുതി. കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയ്ക്ക് വേണ്ടി സൈനോറ ഫിലിപ്പ് കമ്പോസ് ചെയ്ത ഗാനം ഓൺ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ആർ ജി ഹീര, സൈനോറ ഫിലിപ്പ് എന്ന ഗായികയുടെ കമ്പോസറിന്റെ ഡബിംഗ് ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. സ്റ്റേ ട്യൂൺഡ്.

വേറിട്ട ശബ്ദത്തിലൂടെ, ആലാപനത്തിലൂടെ, ഊർജത്തിലൂടെ ഒരുപാട് പാട്ടുകൾക്ക് പുതുമ നൽകിയ ഗായിക. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരാണ്. അങ്ങനെ കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് എ ആർ റഹ്മാന്റെ ബാൻഡിലേക്ക് എത്തിയ ഒരു ഗായിക കൂടിയാണ് സൈനോറ ഫിലിപ്പ്. ഒരു കോറസ് സിംഗറായിട്ടാണ് അദ്ദേഹത്തിന്റെ ബാൻഡിലേക്ക് എത്തുന്നത്. ഒരു പാട്ട് പാടാനായിട്ട് അദ്ദേഹം സൈനോറ എന്ന പേര് വിളിച്ചപ്പോ ഒരു കണ്ണൂരുകാരി അല്ലെങ്കിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു പാട്ടുകാരിക്കുണ്ടായ സന്തോഷം സൈനോറ ഫിലിപ്പിന് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. എന്തായാലും വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു എ ആർ റഹ്മാനോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു പാട്ട് പാടാൻ അവസരം ലഭിക്കുമ്പോൾ അത് ഏത് പാട്ടാണ്, ഏത് സിനിമയാണ്, ആരാണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുപോലും അറിയാതെയാണ് ആ പാട്ട് പാടാനായിട്ട് സൈനോറ ചെല്ലുന്നത്. അത്രമാത്രം എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. ആൻഡ് എ ആർ റഹ്മാന്റെ മ്യൂസിക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്കാലത്തെയും ഹിറ്റ് പാട്ടുകളിൽ ഒന്ന് സൈനോറ ഫിലിപ്പിന്റെ കൂടെ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. എനിക്ക് വളരെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടും കൂടിയാണിത്. സോ ശിവാജി എന്ന സിനിമയിൽ എ ആർ റഹ്മാനും സൈനോറ ഫിലിപ്പും ചേർന്ന് പാടിയ പാട്ട്, എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്ത് വാലി വരികൾ എഴുതിയ അതിരടിക്കാരം മച്ച എന്ന് പറയുന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അനാഹലി എഫ് എം 90.4 ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സൈനോറ ഫിലിപ്പ് എന്ന ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

സ്വന്തം ശബ്ദം പോലെ തന്നെ സ്വന്തം വ്യക്തിത്വത്തിലും നിലപാടുകളിലും ആത്മവിശ്വാസം പുലർത്തുന്ന ഒരു ആർട്ടിസ്റ്റ് സൈനൗറ ഫിലിപ്പ് എന്ന ടാലന്റഡ് ആർട്ടിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി എഫ് എം 90.4 ആർ ജി ഹീര. കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയ്ക്ക് ശേഷം ആഹ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും സൈനൗറ ഫിലിപ്പ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഒരു പാട്ടാണ് ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. ബിബിൻ എന്ന് പറയുന്ന ഡയറക്ടറാണ് ഈ ഒരു സിനിമയിലേക്ക് സൈനൗറ ഫിലിപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ട് പാവപ്പെട്ട രണ്ടാളുകളുടെ സ്നേഹം കാണിക്കുന്ന ഒരു പാട്ടാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുണ്ടായി. ആൻഡ് കമ്പോസ് ചെയ്ത അതേ സമയം തന്നെ സൈനോര ഇതിൻ്റെ വരികളും എഴുതി എന്ന് പറയുന്നത് ഒരു സൈനോര ഫിലിപ്പിൻ്റെ ഉള്ളിലുള്ള ഒരു ലിറിസിസ്റ്റിനെയാണ് നമുക്ക് തുറന്ന് കാണിക്കുന്നത്. തണ്ടൊടിഞ്ഞ താമരയെ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ഉള്ളൊരു പാട്ടായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം മലയാള സിനിമയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പോസേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ ലിറിസിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. അപ്പോൾ ഒരു വിമൻ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മളൊരു പാട്ട് കേൾക്കുന്നു എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് അത്രയും മനോഹരമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് തുറന്നു തരുന്നത്. സോ ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഓണോർമയിലുണരും ഗാനങ്ങൾ വിജയ് യേശുദാസും സൈനോരയും ചേർന്ന് പാടിയ പാട്ട്. ആഹ എന്ന സിനിമയ്ക്ക് വേണ്ടി സൈനോര തന്നെ വരികൾ എഴുതുകയും കമ്പോസും ചെയ്ത പാട്ട്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹലി എഫ് എം 90.4 കേൾക്കാം. തണ്ടൊടിഞ്ഞ താമരയെ സ്റ്റേ ട്യൂൺഡ്.

സിനിമയ്ക്ക് പുറത്തും സ്വതന്ത്ര സംഗീതത്തിലും സംഗീത പരിപാടികളിലൊക്കെ സജീവമായിട്ടുള്ള ഒരു കലാകാരി. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സൈനോര ഫിലിപ്പ് എന്ന സജീവമായ ഈ കലാകാരിയെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗീതത്തിനെ തന്റെ ജീവിതത്തിന്റെ ഭാഗമായി കാണുന്ന ഒരാളാണ്. ഈ ഗായികയ്ക്ക് ഒരു സംഗീത സംവിധായികയാകാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമ. ഈ സിനിമയിൽ ഒരുപാട് എക്സ്പെരിമെന്റുകൾ നടത്തിയിട്ടുണ്ട്. സുരാജേട്ടനെ വെച്ച് പാട്ട് പാടിയിട്ടുണ്ട്. എന്റെ ശിവനെ എന്ന് പറഞ്ഞിട്ട് പാടിയിട്ടുള്ള പാട്ട് ഹിറ്റായിരുന്നു. അതേപോലെ തന്നെ ആളുകളെ ഞെട്ടിച്ചത് ചക്കപ്പാട്ട് എന്ന് പറയുന്ന ഒരു പാട്ടായിരുന്നു. കാരണം വെസ്റ്റേൺ പാട്ടുകളൊക്കെ പാടി നമ്മൾ സ്റ്റൈലിഷ് പാട്ടുകൾ മാത്രം പാടുന്ന സൈനോര ഫിലിപ്പിൽ നിന്ന് ഇത്തരം ഒരു പാട്ട് തീർച്ചയായിട്ടും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാളെ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. ചക്കപ്പാട്ട് എന്ന് പറയുന്ന ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലൂടെയൊക്കെ കടന്നു പോകുന്ന, ഒരു സാധാരണ മിഡിൽ ക്ലാസ് ജീവിതത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന വരികളും അതേപോലെ തന്നെയുള്ള ഒരു ഈണമായിരുന്നു. ആൻഡ് ഏറ്റവും മനോഹരമായിട്ട് തന്നെ അത് പാടി വിറ്റിട്ടുണ്ട്. സോ ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കുട്ടൻപിള്ളയുടെ ശിവരാത്രി എന്ന സിനിമയ്ക്ക് വേണ്ടി അൻവർ അലി വരികൾ എഴുതി സന്നിധാനന്ദനും ആർ ജെ നിമ്മിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു ഫോക്ക് ടച്ചുള്ള പാട്ട്. സൈനോര ഫിലിപ്പിന്റെ കമ്പോസിഷൻ. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ആർ ജെ ഹീര സൈനോര ഫിലിപ്പ് എന്ന ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ിലേക്ക് എത്തിയ ഒരു പാട്ടായിരുന്നു മാംഗല്യം തന്തുനാനെ എന്ന സിനിമയിലെ പാട്ട്. ഈ പാട്ടിന് രണ്ട് വേർഷൻസ് ഉണ്ട്. സൗമ്യ എന്ന് പറയുന്ന ഡയറക്ടർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് സൈനോര ഫിലിപ്പ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ഒരു കലാകാരിയെ വിശ്വസിച്ച് സിനിമ ഏൽപ്പിക്കാനുള്ള ഒരു ചങ്കൂറ്റം കാണിക്കുന്ന ആളുകളെ എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മളെ വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളിലുള്ള വലിയൊരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ആ കോൺഫിഡൻസ് ഒരു കലാകാരിക്ക് നൽകുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ചില്ലറൊന്നുമല്ല. അപ്പോൾ വളർന്നു വരുന്ന ഒരു മ്യൂസിക് കമ്പോസർ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു മാംഗല്യം തന്തുനാനെ പോലുള്ള സിനിമ തീർച്ചയായിട്ടും സൈനോര ഫിലിപ്പിനൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. സോ ഒരു വിമൻ പെർസ്പെക്റ്റീവ് വീണ്ടും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ അതിന്റെ ട്യൂൺ അത്രയും മനോഹരമായി തന്നെ വന്നിട്ടുണ്ട്. മൗനം എന്ന ഈ ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിന്നാഥ് പുത്തഞ്ചേരി വരികൾ എഴുതി രാജലക്ഷ്മിയും സൂരജ് സന്തോഷും ചേർന്ന് പാടിയ പാട്ട് ഫ്രം ദ മൂവി മാംഗല്യം തന്തുനാനേന, കമ്പോസ്ഡ് ബൈ സൈനോര ഫിലിപ്പ് ഓൺ അഹലി എഫ് എം 90.4. നിങ്ങളുടെ കൂടെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർ ജി ഹീര സൈനോര ഫിലിപ്പ് എന്ന ടാലന്റഡ് ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

സംഗീതം എന്ന് പറയുന്നത് ഈണം താളം മാത്രമല്ല, അത് ഒരു വികാര പ്രകടനം കൂടിയാണ് എന്ന് തെളിയിച്ച ഒരു ഗായിക. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ഒരു വികാരത്തെ ഏറ്റവും ഭംഗിയായി പാട്ടുകളിലൂടെ അവതരിപ്പിച്ചതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ പാട്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RG ഹീരയാണ്. സൈനോര ഫിലിപ്പ് എന്ന ആർട്ടിസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗീത പ്രേമികൾക്കിടയിലുള്ള ഒരു വേറിട്ട ശബ്ദം തന്നെയാണ് സൈനോര ഫിലിപ്പ്. എന്നാൽ സൈനോര ഫിലിപ്പിന്റെ നാടും വീടും ഒക്കെ കണ്ണൂരാണ്. കണ്ണൂർ സ്ലാങ്ങും എപ്പോഴും നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ നെഞ്ചിൽ നേരുള്ളവർ

നാട് എന്നാണ് കണ്ണൂരിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂരിനെ അത്രമാത്രം സ്നേഹിക്കുകയും തിരിച്ചു വീട്ടിൽ പോവാൻ ഏറെ ഇഷ്ടമുള്ള ഒരു ഗായിക. അങ്ങനെ ആ ഒരു വികാരം, ഒരു ഒരു നാടിനോട് തോന്നുന്ന ഒരു ഇഷ്ടം, ഒരു സ്നേഹം ഒക്കെ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരു പാട്ടാണ് കണ്ണൂർ സോങ് എന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ കണ്ണൂർ ഉപയോഗിക്കുന്ന ആ സ്ലാങ്ങിൽ വരുന്ന വാക്കുകളും അല്ലെങ്കിൽ ഫ്രേസസും ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് ആളുകളുടെ മനസ്സിലേക്ക് ചേക്കേറുന്ന രീതിയിൽ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട്. അങ്ങനെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തിയ ഒരു ഗായിക കൂടിയാണ് സൈനൂര ഫിലിപ്പ്. സോ ഈ പാട്ട് കണ്ണൂരുകാർക്ക് മാത്രമല്ല എല്ലാ നാട്ടിലുള്ള ആളുകൾക്കും ഇഷ്ടപ്പെടും എന്ന് പറയുന്നത് തന്നെയാണ് ഈ പാട്ടിന്റെ ഒരു സ്വീകാര്യത. സോ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്, ബേങ്കി ബേങ്കി ബേങ്കി ബൂം ഓൺ. ഓർമ്മയിലുണരും ഗാനങ്ങൾ വൈശാഖ് സുഗണനും സൈനൂര ഫിലിപ്പും ചേർന്ന് വരികൾ എഴുതി സൈനൂര തന്നെ പാടി കമ്പോസ് ചെയ്തിട്ടുള്ള ഗാനം ഓൺ. ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം മഹലി FM 90.4 ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം 90.4 ആണ്. ദിസ് ഇസ് ആർ ജി ഹീറ വിത്ത് യു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഏതാണ് ആ പാട്ട്? സൈനോര ഫിലിപ്പ് എന്ന ഗായികയുടെ പാട്ടുകളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ തമിഴ് ഗാനങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കില്ല. അതിൽ തന്നെ ആയൻ എന്ന സിനിമയിൽ എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും ഈ പാട്ട് പാടിയിരിക്കുന്നത് സൈനോരയാണെന്ന് അറിയില്ല. കാരണം ഈ പാട്ടിൽ ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വോയിസ് ടെക്സ്ചറിലുമാണ് സൈനോര ഈ പാട്ട് പാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും ഇത് സൈനോരയുടെ പാട്ടാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നിയിട്ടുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സോങ് ആണ്, പക്ഷേ ഈ സിനിമയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെയാണ് ഈ പാട്ട് നമ്മൾ കാണുന്നതും. ആൻഡ് വളരെ മനോഹരമായിട്ട് തന്നെ ഈ പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി പലപ്പോഴും തോന്നിയിട്ടുണ്ട് സൈനോരെ പോലുള്ള ഒരു സിംഗർ മലയാളത്തിൽ അധികം യൂട്ടിലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ തമിഴ് സിനിമകളിൽ ഏറ്റവും ഭംഗിയായി തന്നെ അവിടെയുള്ള മ്യൂസിക് കമ്പോസേഴ്സ് ആ ഒരു ടാലൻറ്റിനെ, ആ ഒരു പൊട്ടൻഷ്യലിനെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായ ഗാനങ്ങൾ സൈനോരയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. സോ ഈ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അയൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്ത്, പാ വിജയ് വരികൾ എഴുതി, സൈനോര ഫിലിപ്പും ദേവൻ ഏകാംബരവും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട് ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. ഹണി ഹണി കണ്ണൽ ഹണി എന്ന ഗാനം നിങ്ങളോടൊപ്പം. ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

ഒരുപാട് അൺസർട്ടനിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് സിനിമ ഫീൽഡ് അല്ലെങ്കിൽ സംഗീത മേഖല എന്നു പറയുന്നത്. ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം സിനിമ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ സംഗീതം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഒരു കലാകാരിയുടെ യഥാർത്ഥ സൗന്ദര്യം അവരുടെ കഴിവിനൊപ്പം സ്വന്തം ശബ്ദത്തിൽ വിശ്വസിക്കാനും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനും ഉള്ളൊരു ധൈര്യമൊക്കെ കൂടിയാണ്. സൈനോറ ഫിലിപ്പ് എന്ന ഗായിക അതിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ്. കാരണം കോളേജ് കഴിഞ്ഞ് പി ജി സ്റ്റഡീസ് വേണോ അതോ പാട്ട് വേണോ എന്ന് പറയുന്ന ഒരു ഡിലമ നിൽക്കുന്ന സമയത്ത് ആ ഒരു ക്രൈസിസ് പോയിന്റിൽ പാട്ട് തന്നെ മതി അല്ലെങ്കിൽ സംഗീതത്തിൽ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നൊരു റിസ്ക് എടുത്തിട്ടുള്ള ഒരു കലാകാരിയാണ്. കോളേജ് കഴിഞ്ഞ് പി ജിക്ക് പോകണോ അതോ അൽഫോൻസ് ജോസഫ് നൽകിയിട്ടുള്ള പാട്ട് പാടാൻ വേണ്ടി പോകണോ എന്ന കൺഫ്യൂഷനിൽ പാട്ട് തന്നെ തിരഞ്ഞെടുക്കുകയും ചേതന സ്റ്റുഡിയോയിൽ, തൃശ്ശൂരുള്ള ചേതന സ്റ്റുഡിയോയിൽ പോയി പാടുകയും ചെയ്തിട്ടുള്ള ഒരു ഗായിക. സോ ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലേ, അത് എപ്പോൾ വേണമെങ്കിലും വരാം. അത് കിട്ടിയപ്പോൾ ഒരു ഗായിക എന്ന നിലയിൽ അത് ചൂസ് ചെയ്യുക തന്നെ ചെയ്തു. സോ ഈ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി അൽഫോൻസ് ജോസഫ് കമ്പോസ് ചെയ്ത് സൈനോര പാടിയ പാട്ട് Am I Dreaming എന്ന മനോഹരമായ ഒരു ഇംഗ്ലീഷ് സോങ് ആണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓണോർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹലി എഫ് എം 90.4 ൽ. ആർ ജി ഹീര, സൈനോര ഫിലിപ്പ് എന്ന ടാലന്റഡ് ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെയുള്ളൊരു യാത്രയാണ് സ്റ്റേ ട്യൂൺഡ്.

പ്രഗ്നന്റ് ആയിട്ടിരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഈ പാട്ട് പാടും എന്ന് ഉറച്ച് വിശ്വസിച്ച് റിസ്ക് എടുത്ത ഒരു ഗായിക. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം 90.4 ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അങ്ങനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പാടിയ പാട്ടാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന ഈ തമിഴ് പാട്ട്. പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്താണെങ്കിൽ പോലും കോൺസേർട്ടുകളൊക്കെ ഭംഗിയായിട്ട് അറ്റൻഡ് ചെയ്തിരുന്ന ഒരു ഗായിക കൂടിയാണ്. എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും വോമിറ്റിംഗ് ടെൻഡൻസീസ് ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ തരണം ചെയ്ത് പാട്ടുകളോടുള്ള ഒരു ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടന്ന് അങ്ങനെ നടന്നു പാടിയ ഒരു പാട്ടുകാരി. അങ്ങനെ 8-ാമത്തെയോ 9-ാമത്തെയോ മാസത്തിലാണ് തുപ്പാക്കി എന്ന സിനിമയ്ക്ക് വേണ്ടി പാടാനായിട്ട് ഹാരിസ് ജയരാജ് വിളിക്കുന്നത്. ട്രെയിനിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു, വേണോ വേണ്ടയോ എന്നൊരു ക്രൈസിസ് മൊമെന്റിലായിരുന്നു. പക്ഷേ പോകണം പാടണം എന്ന് തീരുമാനിക്കുകയും റിസ്ക് എടുക്കുകയും അവിടെ ചെന്ന് ഹാരിസ് ജയരാജി വലിയ വയറൊക്കെ കണ്ടപ്പോൾ ഞെട്ടി എന്നാണ് സൈനോര ഫിലിപ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തുപ്പാക്കി എന്ന സിനിമയിലെ ഈ എനർജറ്റിക് സോങ് നമ്മൾ സൈനോര ഫിലിപ്പിന്റെ ശബ്ദത്തിൽ കേൾക്കുകയാണ്. ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇതിന്റെ ബാക്ക് സ്റ്റോറി ഒന്നും ആലോചിക്കുന്നുണ്ടാവില്ലല്ലോ അല്ലേ. എന്തായാലും എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണിത്. ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്ത്, പാ വിജയ് വരികൾ എഴുതി, തുപ്പാക്കി എന്ന സിനിമയ്ക്ക് വേണ്ടി ജാവേദ് അലിയും സൈനോര ഫിലിപ്പും ശർമ്മിളയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പവർ പാക്ക് സോങ് ആണ് അവസാനമായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം അഹല്യ എഫ് എം 90.4 ഇത്രയും നേരം ഉണ്ടായിരുന്നത് ആർ ജി ഹീരയാണ്. സൈനോര ഫിലിപ്പ് എന്ന ടാലന്റഡ് ആർട്ടിസ്റ്റിന്റെ പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കേൾക്കാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ആർ ജി ഹീര ഫ്രം ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഓൺ ദി ഓൺ അഹല്യ എഫ് എം 90.4. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഈ ചൂട് കാലത്ത് ഒരു ACO ഫ്രിഡ്ജോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ പ്രമുഖ ബ്രാൻഡുകളുടെ AC, ഫ്രിഡ്ജ് എന്നിവ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ ചിറ്റൂർ ഇലക്ട്രോണിക്സ്. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെ വമ്പിച്ച വിലക്കുറവും ആകർഷകമായ ഓഫറുകളും നിങ്ങളുടെ ചിറ്റൂർ ഇലക്ട്രോണിക്സിൽ മാത്രം. ചിറ്റൂർ ഇലക്ട്രോണിക്സ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, ചിറ്റൂർ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

മനോഹരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.